ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, വൈശാഖം 18. കൊല്ലവർഷം 1201, മേടം 25. 2026 മെയ് 8, വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി അഷ്റഫ്.
2: മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന അതിദുഷ്ടമായ ഒരു മാലിന്യമാണ് അഹങ്കാരം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഭാവം കൊണ്ടും രൂപം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നീ നിന്റേതെന്ന് കരുതുന്നതൊക്കെയും നിന്റേത് മാത്രമല്ലെന്ന് തിരിച്ചറിയും വരെ നീ അഹങ്കരിച്ചുകൊണ്ടിരിക്കും എന്ന പഴമൊഴി എത്ര അർത്ഥവത്താണ്! അഹങ്കരിക്കാൻ മാത്രം നമ്മിലെന്തുണ്ട്? സ്വന്തം മുഖം പോലും നേരിൽ കാണാൻ കഴിയാത്തവൻ, എവിടെ എപ്പോൾ ആരുടെ കുഞ്ഞായി ജനിക്കണമെന്നുപോലും തീരുമാനമെടുക്കാൻ കഴിയാത്തവൻ. നിസാരമെന്ന് തോന്നുന്ന ഒരു ബീജകണത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം. നമ്മുടെ ജനനത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. പിറന്നു വീണപ്പോൾ താമസിക്കാനുള്ള ഭൂമിയും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും നാം ഒരുക്കിവച്ചതായിരുന്നില്ല. ജീവിതത്തിന്റെ തുടക്കം പോലെ തന്നെ അതിന്റെ ഒടുക്കവും. എന്നു മരിക്കും, എവിടെ വെച്ച് മരിക്കും, ഇതൊന്നും മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. അഹങ്കാരത്തിന്റെ എല്ലാ ബാണ്ടക്കെട്ടുകളും ഇറക്കിവച്ച് സകല സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യൻ മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നു. തുടക്കവും ഒടുക്കവും മണ്ണിൽ നിന്ന് തന്നെ. തന്നെക്കുറിച്ച് തനിക്കുള്ള അമിതമായ ബോധം, ഞാൻ എന്ന ഭാവം, ഞാൻ എന്തൊക്കെയോ ആണെന്ന ധാരണ, ഇതെല്ലാം മാറിയേ തീരൂ. ഈ ലോകത്ത് നമുക്ക് ലഭിച്ചതെല്ലാം ദൈവാനുഗ്രഹമാണ്. ഇനി ലഭിക്കാനുള്ളതും അതുതന്നെ. അത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. ഈ തിരിച്ചറിവ് നാം നേടിയെടുക്കണം. ഒരു പഴങ്കഥയുണ്ട്. 3 അംഗങ്ങളുള്ള ഒരു ദരിദ്ര കുടുംബം. ഭാര്യയും ഭർത്താവും മകളും. അല്ലലും അലട്ടലുമില്ലാത്ത ജീവിതം. ലഭിച്ചതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചുപോരുന്ന അവർക്ക് ഓരോരുത്തർക്കും ഓരോ വരം ലഭിച്ചു. അവരുടെ ഓരോ പ്രാർത്ഥനാവീതം സ്വീകരിക്കപ്പെടുമെന്ന്. ഭാര്യ പ്രാർത്ഥിച്ചത്, ഞാൻ ലോകത്തിലെ അതീവ സുന്ദരിയാവണം. അപ്രകാരം തന്നെ അവൾ അതീവ സുന്ദരിയായി. അതോടെ അഹങ്കാരം വാനോളം ഉയർന്നു. ഭർത്താവിനോട് കടുത്ത പുച്ഛം. അവൾ വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഭർത്താവിന് കോപം വന്നു. അയാൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഭാര്യ തനി വിരൂപിണിയാവട്ടെ. അവൾ വിരൂപിണിയായി മാറി. ഇതുകണ്ട് മകൾക്ക് മാതാവിനോട് സഹതാപം തോന്നി. അവൾ പ്രാർത്ഥിച്ചു, എന്റെ മാതാവ് ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലാവട്ടെ. അങ്ങനെ ആ കുടുംബം പൂർവാവസ്ഥയിലായി. തങ്ങൾക്ക് ലഭിച്ച

0: മഹാഭാഗ്യം അഹങ്കാരത്താൽ അവർ തന്നെ നഷ്ടപ്പെടുത്തി. അഹങ്കാരത്താൽ തന്റെ സഹോദരൻ ഹാബീലിനെ വധിച്ച കാബീലിന് സഹോദരന്റെ മൃതശരീരം മറവു ചെയ്യേണ്ടതെങ്ങനെയെന്ന് അറിയില്ല. ഒരു കാക്ക മണ്ണിൽ കുഴിയുണ്ടാക്കുന്നത് കണ്ടുകൊണ്ടാണ് മൃതദേഹം മറവു ചെയ്തത്. ഒരു കാക്കയെപ്പോലെ ആവാൻ കഴിയാത്തവനാണ് താനെന്ന തിരിച്ചറിവ് അപ്പോഴാണ് അവന് ഉണ്ടായത്. ഞാൻ ഇത്ര ചെയ്തു, അത്ര കൊടുത്തു, ഞാനില്ലായിരുന്നെങ്കിൽ. ഇത്തരം ധാരണകൾ അഹങ്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സമ്പത്തിന്റെയും പദവികളുടെയും സൗകര്യങ്ങളുടെയും പേരിൽ അഹങ്കരിക്കരുത്. അതെല്ലാം താൽക്കാലികം മാത്രമാണ്. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് വീമ്പടിച്ചിരുന്ന എത്രയോ പേർ അതപ്പതിച്ച് പാതാളത്തിലെത്തിപ്പെട്ടത് ചരിത്രത്തിൽ നാം ഏറെ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. നിനക്ക് ഭൂമിയെ പിളർത്താനാവില്ല. പർവ്വതത്തോളം ഉയരാനും സാധ്യമല്ല. അതുപോലെ തന്നെ നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുത്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചത്തോടെ നടക്കുകയും ചെയ്യരുത്.
1: വി അഷ്റഫ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: External Affairs said the three countries agreed to strengthen their partnership and work on a roadmap with clear timelines. During the visit, Mr. Misri also met Khaldun Al Mubarak, Managing Director and Chief Executive Officer, Mubadala Investment Company, to discuss investment cooperation. Saudi Arabia suspended U.S. military access to its bases and airspace, forcing President Donald Trump to abruptly abandon his plan to escort ships through the Strait of Hormuz, the two U.S. officials have confirmed. The move marks a significant setback for Washington's Gulf strategy, with a key regional ally effectively blocking the operation known as Project Freedom before it could gain traction. Mr. Trump has shifted focus to diplomacy, describing recent talks with Iran as very good and saying a permanent deal is very possible. Iran is now reviewing a 14-point U.S. proposal to end the war, with Tehran's Foreign Minister Abbas Araghchi calling for dialogue and diplomacy. The proposed framework would pause hostilities and open a 30-day window of final negotiations, even though core issues, including Iran's nuclear program, would be left for later talks. In IPL cricket, Lucknow Super Giants defeated Royal Challengers Bengaluru by 9 runs using DLS method in a rain-hit match at Ikana Stadium in Lucknow last night. Chasing 213 runs for victory, Royal Challengers Bengaluru made 203 for 6 in 19 overs. Earlier put into bat, Lucknow Super Giants scored 209 for 3 in 19 overs. Multiple rain interruptions reduced the match to a 19-over side affair, setting Bengaluru a DLS target of 213. Today, Delhi Capitals will take on Kolkata Knight Riders at Arun Jaitley Stadium in Delhi at 7:30 p.m. That's the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. വള്ളത്തോളിൻ്റെ പണ്ടത്തെ പാട്ടുകൾ എന്ന കവിത ആലപിക്കുന്നത് ലത. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം, കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണമലരുകൾ, 9:30 ഇശൽമാല, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 6 മണിക്കും രാത്രി 8 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് KTP മുനീറയും സംഘവും അവതരിപ്പിക്കുന്ന ഒപ്പനപ്പാട്ടുകൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും സംവാദം. 7:20 കമ്പോള വില നിലവാര അറിയിപ്പ്, കാലാവസ്ഥ. 7:35 യുവവാണി. നിഴൽ ചിത്രം വരയ്ക്കും വേനൽ പകലുകൾ ചിത്രീകരണം. 9:15 വിദ്യാഭ്യാസ രംഗം, മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഷൂജാമോൾ നടത്തുന്ന പ്രഭാഷണം. 9:30 സാഹിത്യരംഗം, കുടിയേറ്റത്തിൻ്റെ ശതവാർഷികം, വർഗീസ് തോട്ടക്കാടിൻ്റെ പ്രഭാഷണം. തുടർന്ന് ശൈലൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. 10 മണിക്ക് ആർ ഗീതാകൃഷ്ണൻ്റെ സംഗീത കച്ചേരി, TH ലളിത വയലിൻ, എൻ ഹരി മൃദംഗം. 11 മണിക്ക് ലളിതഗാനം. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
2: കാവ്യാഞ്ജലി.
3: വള്ളത്തോൾ എഴുതിയ പണ്ടത്തെ പാട്ടുകൾ എന്ന കവിതയുടെ സംഗീതാവിഷ്കാരം ലത ആലപിച്ചത്.

0: പണ്ടത്തെ പാട്ടുകൾ എന്ന വള്ളത്തോൾ കവിതയാണ് നിങ്ങൾ കേട്ടത്, ലത ആലപിച്ചത്.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം കത്തിപ്പടരുന്ന എന്ന് തുടങ്ങുന്ന ഗാനം കെ ജി മാർക്കോസ് പാടിയത്.

0: നഗരനിരത്തിലൂടെ തീതുപ്പുന്നതും സ്ഫോടനാത്മകവുമായ ശബ്ദം പുറപ്പെടുവിച്ചു പോകുന്ന വാഹനങ്ങൾ നാം ദിവസേന കാണാറുണ്ട്. പലപ്പോഴും ഭീതിജനകമായ അവസ്ഥയാണ് കാൽനട യാത്രക്കാരിലും മറ്റു വാഹനമോടിക്കുന്നവരിലും ഇതുണ്ടാക്കാറ്. വാഹനങ്ങളിലെ അനധികൃതമായ ഇത്തരം രൂപമാറ്റം 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52 സെക്ഷൻ 190(2) പ്രകാരം ശിക്ഷാർഹമാണ്. എന്നാൽ പലപ്പോഴും നിയമപാലകർക്ക് ഇവയെല്ലാം കണ്ടെത്താൻ കഴിയാറില്ല. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ഇതിനൊരു പുതിയ സംവിധാനവുമായി വരികയാണ്. ഈ കാഴ്ച നമ്മുടെ നിരത്തുകളിൽ കാണുകയാണെങ്കിൽ ഫോട്ടോയെടുത്ത് അധികൃതരെ അറിയിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. കോഴിക്കോട് സിറ്റി ട്രാഫിക് ഇൻസ്പെക്ടർ കെ അബ്ദുൽ ഹക്കീം:
1: നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ കുറേ അധികം വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയിട്ട് സൗണ്ട് വ്യത്യാസം വരുത്തി അതിന്റെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് മാറ്റിയിട്ടും അതിന്റെ സ്ഫോടനവും അതിൽ നിന്ന് തീ നിർത്തുന്ന രീതിയിലേക്കും മാറ്റുന്ന ഒരു സംവിധാനം ഇപ്പൊ നമ്മളിവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ അപകടകരമായ രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നിട്ട് കർശനമായ രീതിയിലുള്ള ചെക്കിംഗ് നടന്നുണ്ട്. അതിൽ പെട്ടു കഴിഞ്ഞാല് അവരുടെ വാഹനങ്ങൾക്ക് 10,000 രൂപയിലും പിഴയും 2,000 രൂപ പൊല്യൂഷൻ പിഴയും കൂടെ ചേർത്ത് 12,000 രൂപ പിഴ ഈടാക്കുന്നതാണ്. പിന്നെ ആ വാഹനങ്ങൾ നമ്മൾ കോടതിക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നീട് അത് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയെ സമീപിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഈ പൊതുജനങ്ങൾ ഈ സാധനം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ശുഭയാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിലേക്ക് ഇത് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു നടപടി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പോലീസിനെ എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് കാണുവാണെങ്കിൽ അറിയിക്കാനുള്ള ഒരു ഫോൺ നമ്പർ ഉണ്ട്. അതിലേക്ക് എന്റെ ഫോട്ടോയോ ഫോൺ നമ്പറോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഫോൺ നമ്പർ ഞാൻ പറയാം: 9747001099. ഈ നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു നടപടി എടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സ്ഫോടനാത്മക സൗണ്ടിലാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ അത് കേട്ടുണ്ട്. പിന്നെ ഹൈസ്പീഡിൽ പോകുന്ന ഈ വാഹനങ്ങൾ നമുക്ക് പിടിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അപകടം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് പിടിക്കാൻ നോക്കാത്തത്. അപ്പം പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ കാണുന്നെങ്കിൽ അങ്ങനെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് വന്നാൽ നമുക്ക് നടപടി എടുക്കാൻ പറ്റും.
0: പല സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ഒരു വാഹനം രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിൽ മാറ്റം വരുത്തുന്നത് അപകടത്തിലേക്ക് വഴിവെക്കും. റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ മുഹമ്മദ് നജീബ്:
2: നമ്മുടെ മോട്ടോർ വാഹന നിയമത്തില് ആൾട്രേഷൻ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അതായത് ആൾട്രേഷൻ പൊതുവെ അനുവദിക്കുന്നില്ല. അതായത് ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്നതും അത് നിർമ്മിക്കുന്നതും അതിന്റെ സേഫ്റ്റി പോലുള്ള പല കാര്യങ്ങളും അപ്രൂവൽ കിട്ടിയതിനു ശേഷം മാത്രമാണ്. അപ്പൊ ആ ഒരു വാഹനത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഉദാഹരണത്തിന് അതിന്റെ ബോഡി പാർട്സ് മറ്റെല്ലാ കാര്യങ്ങളും തന്നെ അപ്രൂവ്ഡ് ഡിസൈനാണ്. ആ അപ്രൂവ്ഡ് ഡിസൈൻ സർക്കാർ അംഗീകരിച്ചതിന് ശേഷമാണ് ആ പ്രോട്ടോടൈപ്പ് നിർമ്മാണത്തിനായിട്ടാണ് വെച്ച് നിൽക്കുന്നത്. പിന്നെ ആ പ്രോട്ടോടൈപ്പ് അംഗീകരിച്ചതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് നമ്മൾ നിയമം പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മളെ പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ സേഫ്റ്റിനെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പെട്രോൾ വാഹനത്തിൽ ഗ്യാസ് ഫിറ്റ് ചെയ്യാനൊക്കെ ആദ്യം ഗ്യാസ് വെഹിക്കിൾസ് വരുന്നതിന്റെ മുമ്പ് അനുവദിച്ചിരുന്നു. ആൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ആൾട്രേഷന് വേണ്ടി ഇഷ്ടപ്പെടുന്നതും അവർക്ക് താല്പര്യമുള്ളതായുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഇടയിൽ മോട്ടോർ സൈക്കിളില് അതിന്റെ ഡിസൈനൊക്കെ മാറ്റിയിട്ട് വളരെ പോപ്പുലർ ആയിട്ട് ഏതെങ്കിലും സ്പോർട്സ് വാഹനങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റുക, സൈലൻസറിൽ കൃത്രിമം നടത്തിയിട്ട് ഭയങ്കരമായിട്ടുള്ള ശബ്ദം

0: ഉണ്ടാക്കുക. കാറിലായാലും അതുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രത്യേക കാറിനെടുത്തിട്ട് സിനിമയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന മറ്റൊരു വാഹനത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നതൊക്കെയാണ് സാധാരണ കാണുന്നത്. അപ്പൊ ഇതിലേക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഒരു വാഹനത്തിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ക്രൂഡ് ഡിസൈനിൽ നിന്ന് മാറ്റുമ്പോൾ ആ സേഫ്റ്റി എത്രത്തോളം അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഉദാഹരണത്തിന് ഫ്രണ്ടിൽ ഇപ്പൊ ഒരു അഡീഷണൽ ബമ്പറോ അല്ലെങ്കിൽ ബമ്പർ മാറ്റുകയോ ചെയ്താൽ അതിന്റെ സെൻസറുകളൊക്കെ നഷ്ടപ്പെടുകയും അതുവഴി പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ എയർ ബാഗ് വർക്ക് ചെയ്യുന്നത് സെൻസറുകൾ വാണിംഗ് കൊടുത്തിട്ടാണ്. അതേപോലെ തന്നെ കാൽനട യാത്രക്കാരുടെ കരിക്ക് കുറക്കത്തക്ക വിധത്തിലാണ് ബമ്പർ ബോണറ്റ് ആ ഭാഗങ്ങളൊക്കെ തന്നെയും ഡിസൈൻ ചെയ്യുക. അതിൽ മാറ്റം വരുത്തുമ്പോൾ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് കാൽനട യാത്രക്കാരനും അതേപോലെ തന്നെ വാഹനത്തിലുള്ള ആൾക്കാരും ബാധിക്കും. ഉദാഹരണത്തിന് എയർ ബാഗ് വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ യാത്രക്കാരന്റെ വണ്ടിയിലുള്ള ഓക്യുപ്പൻസിന്റെ സേഫ്റ്റിനും ബാധിക്കും. ഏറ്റവും അവരിഷ്ടപ്പെടുന്ന കാര്യം ശബ്ദമാണ്. ശബ്ദം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശബ്ദം എന്ന് പറയുന്നത് നമ്മളെ തലച്ചോറിലേക്ക് ചെവിയിലൂടെ വന്ന് ഒരു പരിധി വിട്ട ശബ്ദം കയറുകയും അനാവശ്യമായിട്ട് ശബ്ദം കയറുകയും ചെയ്യുന്നത് അയാളുടെ ആരോഗ്യത്തിനെ വളരെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു പൊല്യൂഷനാണ്. സേഫ്റ്റിനെ ബാധിക്കുന്ന തരത്തിലുണ്ട്. ഉദാഹരണത്തിന് വാഹനത്തിൽ ഡിസൈനിൽ ഒരു ടയർ സൈസ് ഉണ്ടാവും, ആ സൈസ് അല്ലാതിരുന്നാൽ സ്റ്റിയറിംഗിന്റെ ഫങ്ഷൻ അത് ബാധിക്കും. അങ്ങനെ ആൾട്രേഷൻ അനുവദിക്കുന്നത് നിയമവിരുദ്ധമാണെന്നുള്ളതിനേക്കാൾ ഉപരി പൊതുജനത്തിനും ആ വാഹനം ഉപയോഗിക്കുന്നവർക്കും അപകടം. എന്തൊക്കെയായാലും ഒരു നഗരത്തിന് ആ നഗരത്തിലൂടെ കൗബോയ് സ്റ്റൈലിലും അതേപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ അത്തരം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു മാഫിയ ടീമുകളും നാർക്കോട്ടിക്സ് ടീംസും ഗാങ് ആയിട്ടൊക്കെ ഈ ഗ്രാമങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്ന ഒരു സിനിമകളിലൊക്കെ കണ്ട് ശരീരത്തിലും വാഹനത്തിലൊക്കെ ആൾട്രേഷൻ നടത്തുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാട്ടിലെ ചെറുപ്പക്കാരെ അനുവദിക്കുന്നത് ശരിയല്ല. അതൊക്കെ മോശമായ ചിന്തയിലൊക്കെ പോയ ശബ്ദം അതേപോലെ വെളിച്ചം ആൾട്രേഷൻ വരുത്തുന്നത് മറുവശത്ത് വരുന്ന ഡ്രൈവർമാർക്ക് വാഹനം ഓടിക്കുന്നതിനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും, സേഫ്റ്റിനും ബാധിക്കും.
1: ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു മലപ്പുറം RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MK പ്രമോദ് ശങ്കർ.
2: ഇന്ന് നമ്മൾ പ്രധാനമായും മോട്ടോർ വാഹനങ്ങളിൽ പൊതുജനങ്ങൾ ചർച്ചാ വിഷയവും അതുപോലെ തന്നെ പരാതികളും ഉയർന്നു വരുന്ന ഒരു വിഷയമാണ് മോട്ടോർ വെഹിക്കിൾ ആൾട്രേഷൻ. നിയമപ്രകാരം സെക്ഷൻ 52 അതുപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ 110 പ്രകാരം ആൾട്രേഷൻ എന്നുള്ളത് ഇപ്പോൾ അനുവദീയമാണ്. പക്ഷേ ഏത് വാഹനവും ആൾട്രേഷൻ നടത്തണമെങ്കിൽ അതിന് അംഗീകാരം വേണമെന്ന ഒരു നിയമം കൂടിയുണ്ട്. അല്ലാത്ത പക്ഷം അത് അൺഓതറൈസ്ഡ് ആൾട്രേഷൻ ആയിട്ട് കണക്കാക്കി ഓരോ ആൾട്രേഷനും നമ്മൾ 5,000 രൂപ വീതം പിഴ ഈടാക്കാവുന്ന കുറ്റവുമാണ്. ഇത് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഒരു വാഹനം ഡീലർഷിപ്പിൽ നിന്നും നമ്മൾ മേടിക്കുകയാണ്. അത്തരം വാഹനങ്ങൾ സെൻട്രൽ മോട്ടോർ റൂൾ പ്രകാരവും മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരവും ഈ വാഹനം ടൈപ്പ് ഓഫ് അപ്രൂവൽ എടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ യോഗ്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് അതുപോലെയുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനും അത് വിൽക്കാനും പെർമിഷൻ കൊടുക്കുന്നത്. അത്തരം വാഹനങ്ങളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും. ഒരു വാഹനം എന്നുള്ളത് ഒരു യൂണിറ്റ് ആണെങ്കിലും കൂടി അതിൽ ഒന്നിലേറെ കോമ്പണന്റുകൾ ചേർത്തിട്ടാണ് ഈ വാഹനം ഉണ്ടാക്കുന്നത്. ഓരോ ഘടകങ്ങളും ഈ വാഹനത്തിൽ ഘടിപ്പിക്കുന്നതിന് ടൈപ്പ് ഓഫ് അപ്രൂവൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ നിരത്തുകളിൽ ഓടുന്നത്. അഡീഷണൽ ഫിറ്റ്മെന്റ് ആയിട്ട് നമ്മളെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന പലതും ഈ വാഹനത്തിന് സൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഈയിടെയായി നമ്മൾ കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വാഹനങ്ങൾ കത്തുന്നത്. വാഹനം കത്തുന്നതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വയറിങ്ങുകൾ അല്ലെങ്കിൽ പാർട്സുകൾ ഇതിൽ ഘടിപ്പിച്ച കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല ഓരോ വാഹനത്തിനും ഘടിപ്പിക്കേണ്ട യൂണിറ്റുകൾ, ലൈറ്റുകൾ, അതിലുണ്ടാവുന്ന ഇൻഡിക്കേറ്ററുകൾ ഇതെല്ലാം ടൈപ്പ് ഓഫ് അപ്രൂവ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന് വിപുലമായി എന്ത് ഘടിപ്പിച്ചാലും ഒരുപക്ഷെ ആ വാഹനത്തിന് സൂട്ടബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ വാഹനത്തിന് ഇത് ഘടിപ്പിക്കാൻ പറ്റുമോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഇതിന് ടെസ്റ്റിംഗ് ഏജൻസികളുണ്ട്. ഇപ്പോൾ ഫ്യൂവൽ ആൾട്രേഷൻ സംഭവിച്ചിട്ടുണ്ട്, കളർ ആൾട്രേഷൻ സംഭവിച്ചിട്ടുണ്ട്, ലൈറ്റുകൾ അത് അപ്രൂവ്ഡ് ലൈറ്റ് ആണെങ്കിൽ മാറ്റാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വാഹനത്തിന്റെ ആൾട്രേഷൻ, അതിനും ഗവൺമെന്റ് സംബന്ധിച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഈ ആൾട്രേഷന് എതിരെയുള്ളത്. അല്ലാത്ത പക്ഷം ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് വാഹനത്തിന്റെ പുറത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള LED ലൈറ്റുകൾ എതിരെ വരുന്ന ഡ്രൈവറുടെ കണ്ണിന് ഡാസ്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുകയും കുറച്ചു നേരത്തേക്ക് അദ്ദേഹത്തിനെ അന്ധനാക്കുകയും അത് അപകടത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒരിക്കലും ഇത്രയും പ്രകാശമയമായ ഹെഡ്ലൈറ്റുകളൊന്നും ആവശ്യമില്ല. നിയമവിധേയമല്ലാത്ത ആൾട്ടറേഷനുകൾ വളരെ കുറ്റകരമായിട്ടാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കാണുന്നത്. LED ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ലൈറ്റിനും 5,000 രൂപ വരും ഫൈൻ ഇടുന്ന കുറ്റമായി ഇത് തീരും. അപ്പൊ ആയതിനാൽ ആ സാഹസികതയ്ക്ക് നമ്മൾ മുതിരായിരിക്കുകയാണ് നല്ലത്. നമ്മുടെ നാട്ടിലെ മലിനീകരണം എന്ന് പറഞ്ഞാൽ ശബ്ദ മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, അതുപോലെ തന്നെ ഒന്നാണ് ഈ പ്രകാശ മലിനീകരണം. ആയതിനാൽ ആവശ്യത്തിന് മാത്രമേ നമ്മുടെ വാഹനത്തിന് ലൈറ്റുകൾ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വാഹന

0: അതിന്റെ ഓരോ കളർ ലൈറ്റും ഓരോ കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നും വിഭിന്നമായി മൾട്ടി കളർ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റ് ചെയ്യുക വഴി അത് മറ്റ് ഡ്രൈവർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് റോഡ് സുരക്ഷയ്ക്ക് എതിരാണ്. സുരക്ഷിതമായ റോഡ് സംസ്കാരത്തിന് നമ്മൾക്ക് നിയമവിധേയമായ എല്ലാ കാര്യങ്ങളെ ചെയ്യാൻ പാടു.
1: നമ്മുടെ നിരത്തുകളിൽ ദിനം പ്രതി നിരവധി റോഡപകടങ്ങളാണ് നടക്കുന്നത്. അതിൽ ഗുരുതര പരിക്ക് പറ്റുന്നവരും മരണമടയുന്നവരും നിരവധിയാണ്. ഈയൊരു നാട്ടിലാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കാൻ മാത്രമായി കാതടപ്പിക്കുന്ന ശബ്ദവും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവുമൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ യുവാക്കൾ ഇത്തരം അഭ്യാസം നടത്തുന്നത്. നിയമപാലകരുടെ കണ്ണെത്തും മുമ്പേ കൊള്ളിയാൻ കണക്കെ പായുന്ന ഈ വാഹനങ്ങൾ കാണുന്ന പൊതുജനങ്ങൾ നിയമപാലകരുടെ ഈ സംവിധാനത്തോട് സഹകരിച്ചാൽ നിരത്തിലെ യാത്ര ശുഭയാത്രയാവും. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: ശാസ്ത്രവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രഭാഷണം വെളിച്ചം ദുഃഖമാണുണ്ണി, ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയം ഹാളിൽ വൈകിട്ട് 3:30. കോഴിക്കോട് കോർപ്പറേഷനും ഇക്ര തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുട്ടികളിലെ വളർച്ചാ വ്യതിയാനങ്ങൾ കണ്ടെത്താനുള്ള സൗജന്യ ക്യാമ്പ് രാവിലെ 9 ടൗൺ ഹാളിൽ. കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ തളി ശ്രുതിലയം സംഗീത വിദ്യാലയം 11 വാർഷികവും ത്രിമൂർത്തി സംഗീതോത്സവവും ഉദ്ഘാടനം വൈകിട്ട് 5.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 2:15 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റു ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प
3: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
2: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
2: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്ടിക്കടകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കടകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്ടിക്കടകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
4: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേശനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
2: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട വെറ്ററിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്.

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്ക് ആവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിന് ആവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണ്ണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിതാല വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി

മൂന്ന് പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച എം വി ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ Super 8-ൽ കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5:00 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ് ഹിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7th class വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.

0: പല്ലുവേദനയ്ക്ക് പരിഹാരം തേടി കോഴിക്കോട്ടെത്തിയ കൊച്ചുകുട്ടി. കോഴിക്കോട് ആകാശവാണിയിൽ സംസ്കൃതം നാടകം അവതരിപ്പിക്കാനെത്തിയ കോളേജ് കുമാരൻ. സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിലേക്ക് അധ്യാപകനായി കടന്നുവന്ന യുവാവ്. ഇങ്ങനെ പല തലങ്ങളിൽ ചേർന്ന് നിൽക്കുകയാണ് കോഴിക്കോട് നഗരം ഡോക്ടർ സി രാജേന്ദ്രനുമായി. കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം മുൻ അധ്യക്ഷനും കാലടി സംസ്കൃത സർവകലാശാലയിലെ അഡ്ജങ്ക്ട് പ്രൊഫസറുമായ ഡോക്ടർ സി രാജേന്ദ്രൻ.
1: കോഴിക്കോട് നഗരം എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ മനസ്സിൽ ഒരു അത്ഭുത നഗരം എന്ന നിലയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതിനുള്ള കാരണം ആ നഗരത്തിനെ കുറിച്ചിട്ടുള്ള പലതരം എഴുത്തുകാരുടെ അവരുടെ പരിചയപ്പെടുത്തിയിട്ടുള്ള വിധമാണ്. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് സഞ്ജയിനെ കുറിച്ചിട്ടാണ്. ഈ നഗരത്തിൽ ആയിട്ട് അഭേദ്യമായ വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സഞ്ജയൻ്റെ സാഹിത്യം. സഞ്ജയൻ എന്തു പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലൊരു തമാശ ഉണ്ടാവും. അപ്പം അദ്ദേഹം ഒരിക്കലും എഴുതി കല്ലായി എന്നുള്ളത് പൊടിയായി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വശത്തിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയപ്പോഴൊക്കെ ഈ നഗരം നേരിട്ട് കാണണം എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ മോഹം സാധ്യതായത് വളരെ ചെറുപ്പത്തിലാണ്. അതൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയായിരുന്നു. ഞാൻ ജനിച്ചത് പട്ടാമ്പിക്കടുത്തുള്ള പെരുമുടിയൂർന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അപ്പം അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ആണ് ആദ്യമായിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നത്. അത് ഒരു പല്ല് പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള വേദനയോട് കൂടിയുള്ളതാണെങ്കിലും വളരെ രസകരമായിട്ടുള്ള ചില ഓർമ്മകൾ. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുക, ഒരു പാസഞ്ചർ ട്രെയിനാണ്, ഷൊർണൂർ കോഴിക്കോട്, അതിൽ കയറുന്നു. ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഒരുപാട് സ്റ്റേഷനിൽ കടന്നു പോകുന്നു, കടലുണ്ടി ഫറൂഖ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം ഇവിടെ വലിയൊരു സ്ഥലത്ത് എത്തുകയാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ നിറച്ച ആളുകൾ, നിറച്ച് തലപ്പാവ് അണിഞ്ഞിട്ടുള്ള പോർട്ടർമാർ, കുതിരവണ്ടികൾ. അന്ന് വേറെ വണ്ടികളൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ ഒരു കുതിരവണ്ടിയിൽ ഞാനും കൂടിയിട്ട് ബന്ധു വീട്ടിൽ പോയി. എന്നിട്ട് അവിടെ ഒരു പ്രസിദ്ധ ദന്തവൈദ്യൻ്റെ എസ് എം സ്ട്രീറ്റിലാണ്, അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ ചെന്നിട്ട് വലിയ വിധത്തിൽ തരിപ്പിക്കലൊന്നും ഇല്ലാതെ പല്ലെടുത്തുള്ള എൻ്റെ ദേഷ്യവും വ്യസനമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛൻ്റെ കൊട റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വൈദ്യുത വിളക്കുകൾ, ട്രെയിന്, ബസ്സുകൾ, ഇങ്ങനെയൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അത് ആ കാലത്ത്. വളരെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ്. പിന്നീട് കോഴിക്കോട്ടേക്ക് വരേണ്ടി വരുന്നത് നമ്മുടെ ആകാശവാണിയിലേക്ക് വരുമ്പോഴാണ്. ഞാൻ അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇവിടെ റേഡിയോ നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വരും, കുട്ടികളും അധ്യാപകരുടെ നേതൃത്വത്തിൽ. അന്ന് ഇവിടെ മഹാരഥന്മാരുടെ ഒരു നിരയായിരുന്നു കോഴിക്കോട് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. പി സി കുട്ടികൃഷ്ണൻ, അക്കിത്തം, ഉറൂബ്, കക്കാട്, അതിലെ ഏറ്റവും ജൂനിയറായിട്ടുള്ള ആളായിരുന്നു പി പി ശ്രീധരൻ ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിയാട്ടൻ. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചൊരു സംസ്കൃത നാടകം അവതരിപ്പിക്കുമ്പോൾ അവർ വലിയൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ നമ്മളെ നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ അക്കിത്തൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കി, ഉച്ചാരണത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് വളരെ നല്ല വിധത്തിൽ ആണ് ഇത് റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പോൾ പല ആളുകളെയും ഇവിടെ സ്റ്റേഷനിൽ വെച്ചിട്ട് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ബാലാമണിയമ്മ വരികയാണ്. ബാലാമണിയമ്മ, ഈ കുട്ടികളെ നിങ്ങൾ എവിടുന്ന വരുന്നോ, പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് വരുന്ന പറയുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളോട് വർത്തമാനം പറഞ്ഞിരുന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഈ നഗരത്തിനായിട്ട് അടുക്കുന്നത് 1978 കാലത്താണ്. ഞാൻ തൃശ്ശൂരായിരുന്നു എനിക്ക് ജോലി. അത് നഗരം എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് നഗരങ്ങളുടെ, ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയാം, രണ്ട് നഗരങ്ങളുടെ കഥയാണ്. തൃശ്ശൂരിൽ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട്ട് എത്തിയിട്ടില്ല, വഴിയിലാണ്, തേഞ്ഞിപ്പലത്താണ് താമസിച്ചിരുന്നത്. ഒരു 10-14 വർഷം തേഞ്ഞിപ്പലത്ത് താമസിച്ചിട്ട് 1992 കോഴിക്കോട് വരുന്നതും ഇവിടെ വീട് വയ്ക്കുന്നതും അവിടെ

സെറ്റിൽ ചെയ്യുന്നതും. അതിന് പല കാരണങ്ങളുണ്ടാകും, പ്രധാനമായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ജീവിതം തന്നെയാണ്. അപ്പോൾ 78 ഇവിടെ വന്ന സമയത്ത് ഞങ്ങളുടെ പ്രൊഫസർ MS മേനോൻ, അദ്ദേഹം കോഴിക്കോടാണ് താമസിച്ചിരുന്നത്, അദ്ദേഹം ആണെങ്കിൽ കോഴിക്കോടുള്ള എല്ലാ സാംസ്കാരിക പരിപാടികളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സാഹിത്യസമിതിയിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് എഴുത്തുകാരെ നേരിട്ട് കാണുന്നത്. ഇപ്പോൾ NV കൃഷ്ണവാര്യർ, SK പറ്റക്കാട്, പാലൂർ, വത്സല ടീച്ചർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ നേരിട്ട് കാണുകയും ഒക്കെ ആ അനുഭവമൊക്കെ ഈ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. SK ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ സമയത്ത് ഈ സാഹിത്യസമിതി ഒരു അനുമോദന സമ്മേളനം നടത്തി, അതിൽ ഞാനും സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. SK പുഞ്ചിരിക്കുന്ന മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. അദ്ദേഹം ഈ കോഴിക്കോടിൻ്റെ ഒരു ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിലെ കഥയിലുള്ള ആ സ്ഥലങ്ങൾ അതൊരു സ്ഥലപുരാണം കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായില്ല. അതിരാണിപ്പാടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സ്കേപ്പുള്ള സ്ഥലവും യഥാർത്ഥ സ്ഥലവും, അത് തമ്മിലുള്ള അകലങ്ങൾ കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുന്നതും ഗൃഹാതുരത്വം ഒക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ തിക്കോടിയൻ വേറൊരു വളരെ പ്രസിദ്ധനായ, അദ്ദേഹം ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. ആകാശവാണിയിൽ ചുട്ട് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല അധികം, പക്ഷേ സാഹിത്യ സമിതിയിൽ അദ്ദേഹം നിരന്തര സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തമാശകൾ, കോഴിക്കോടൻ തമാശകൾ, അദ്ദേഹം ശരിക്കും തിക്കോടിക്കാരനാണ്, പക്ഷെ കോഴിക്കോട് വന്നു കയറുന്ന കോഴിക്കോട്ടുകാരനായി മാറി, കോഴിക്കോടനായി മാറി അദ്ദേഹം എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് ഈ കോഴിക്കോടിനായിട്ട് അത്ര ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം ഉണ്ടാകുന്നത് MT ആയിട്ട് അടുക്കുമ്പോഴാണ്. MT ഒരു തവണ ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊരു പരിപാടിക്ക് കൊണ്ടുപോയി, അതിനുശേഷം വളരെയധികം അടുക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. MT സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ അക്കാദമിയിലൊരു അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു നിത്യ സന്ദർശകനായിട്ട് എനിക്ക് ചെല്ലാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ അവസരം നിഷേധിക്കപ്പെട്ടിരുന്നില്ല, എപ്പോൾ വിളിച്ചാലും അദ്ദേഹം വിളി കേൾക്കും. അപ്പോൾ കോഴിക്കോടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പിന്നീട് MT നഗരം. അപ്പോൾ ഒരിക്കലും ഞാൻ പറയേണ്ട, ഈ MT എന്ന് പറഞ്ഞു വെച്ചാൽ ഈ നഗരത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളൊരു ഭദ്രദീപം പോലെയാണ്, ആ വിളക്ക് ഒരിക്കലും പൊലിയാതിരിക്കട്ടെ എന്നൊക്കെ ഞാൻ അന്ന് ആശിച്ചിരുന്നു. അതൊക്കെ ഒരു കാലം. അപ്പോൾ MT സാന്നിധ്യം കൊണ്ട് ഒരുപാട് സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ സാധിച്ചു. MT എന്ത് വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ലോകം തുറന്നു കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. ഒരു അനാവശ്യ വാക്ക് അദ്ദേഹം പറയില്ല, ആരെയും അനാവശ്യമായിട്ട് അദ്ദേഹം വിമർശിക്കില്ല. അദ്ദേഹത്തിൽ നിന്ന് ഒരു ദാർശനികമായിട്ടുള്ള തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുഭൂതികളെ അദ്ദേഹം മാറ്റി എന്നുള്ളത് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ 92 സ്ഥിരതാമസം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നീട് എൻ്റെ കുടുംബത്തിനൊക്കെ ഇവിടെ പറിച്ചു നട്ടു, എൻ്റെ മക്കളൊക്കെ ഇവിടെയാണ് പഠിച്ചത്. എൻ്റെ ശ്രീമതി പൊതുവെ കോഴിക്കോട്ടുകാരിയാണെങ്കിലും വളരെ കാലം പുറമേ ആയിരുന്നു, ഈ നഗരത്തിലേക്ക് തിരിച്ചു വരികയാണ് അവർ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. മക്കൾ ഇവിടെ ആണ് പഠിച്ചത്, ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആയിട്ടാണ് അവർ പഠിച്ചിരുന്നത്. അവരൊക്കെ മനസ്സിലെ ഒരു മരിപ്പച്ച പോലെ ഈ കോഴിക്കോട് എന്നുള്ള നഗരം അവർ സൂക്ഷിക്കുന്നുണ്ട് വലിയ ഗൃഹാതുരത്വത്തോടു കൂടിയിട്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ, ഈ കോഴിക്കോട് ജീവിതത്തിൽ മറ്റൊന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും ഈ നഗരത്തിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഓർമ്മ KC നാരായണൻ എൻ്റെ അയൽക്കാരനാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നിത്യം സാഹിത്യ സംവാദം നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കോഴിക്കോട് സർവകലാശാലയിൽ വകുപ്പ് അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരുപാട് വിദേശ സർവകലാശാലകളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വരും. ഇപ്പോൾ ഫ്രാൻസിസ് സിമ്മർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാരീസിൽ നിന്ന്, അതുപോലെ പ്രാഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യാരോസ്ലാവ് വാചക്, അതുപോലെ പോളണ്ടിൽ നിന്ന് ലിഡിയ സുഡിക്ക, സെസറി ഗളേവിച്ച്, ഇങ്ങനെ ഒരുപാട് പേര് ഇവിടേക്ക് വരും. അവരിവിടെ വന്നിട്ട് ഈ നഗരം കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. പക്ഷേ അവർ ചോദിക്കുന്നത് നിങ്ങൾ ഈ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ലല്ലോ ഈ നഗരത്തിന് എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് വെച്ചു? ഓ, ഇവിടെ നിങ്ങൾ ഈ കനോലിക്കാനാലും ഈ അതുപോലെ കോഴിക്കോട് ബീച്ചൊന്നും ഇങ്ങനെയൊന്നുമല്ല ഉപയോഗിക്കേണ്ടത്, അതൊക്കെ നല്ലതുപോലെ മതിൽ കെട്ടി സംരക്ഷിക്കുകയും ഉല്ലാസ യാത്രകൾ നടത്തുക. നിങ്ങളെന്താ ഒരിക്കലും സമുദ്ര സ്നാനം ചെയ്യാത്തത്? കാപ്പാട് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞതാണ്. ഒരു റഷ്യൻ പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹം ചോദിച്ചത് എന്താ നിങ്ങളൊന്നും സമുദ്ര സ്നാനമൊന്നും ഇല്ലേ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ സമുദ്ര സ്നാനം ചെയ്ത് വെച്ചാൽ ഇവിടെയൊക്കെ മാലിന്യ ജലമാണുള്ളത്, അത് മാറണം, അതിനൊരുപാട് കാലം പിടിക്കുന്ന തോന്നുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവരുടെയൊക്കെ നഗരങ്ങളിൽ ഞാൻ പോയപ്പോൾ, പ്രാഗിൽ പോയപ്പോഴും അതുപോലെ ഇവിടെ ക്രാക്കോ നഗരത്തിലൊക്കെ പോകുമ്പോൾ മനസ്സിലായി എങ്ങനെയാണ് അവർ ഈ ജലാശയങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് ബീച്ചുകൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് സാധ്യതകളുള്ളൊരു സ്ഥലം.

0: ഇത് ഇത്രയും അധികം ചരിത്രമൊക്കെ ഉള്ള ഒരു സ്ഥലം വേറെ നമുക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമ്മേളനങ്ങളിൽ അവർക്ക് വരുന്ന, അവർ ഇപ്പോഴും അത്ഭുതം തോന്നും. ഈ ഈസ്റ്റേൺ യൂറോപ്യൻ ഒരു കൗൺസിലുണ്ട്, അക്കാഡമിക് ഇതിനുണ്ട്, അതിൽ കാലിക്കറ്റ് ഒരു ഒരു പ്രത്യേക എൻട്രി തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കോഴിക്കോടെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു വിശ്വപ്രസിദ്ധമായിട്ടുള്ളൊരു നഗരമാണെന്നുള്ളത് കൂടി ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. മലേഷ്യയിൽ പോയ സമയത്ത് കോഴിക്കോട് നഗരത്തിനെ കുറിച്ചിട്ട് അവിടെ ഇങ്ങനെ കാലിക്കറ്റ്, അവർ പണ്ട് കലിക്കൂത്ത് തന്നെയാണ് പറഞ്ഞിരുന്നത് അറബികൾ. പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചൈനയിൽ നിന്നൊരു ഡോക്ടർ ഇവിടെ സംസ്കൃതം പഠിക്കാൻ വന്നിരുന്നു, ലിയു യിങ്ഹുവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഈ ഒളിമ്പിക്സൊക്കെ വന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ബെയ്ജിംഗ് എന്ന് പറഞ്ഞ് ഒരു ലേഖനമൊക്കെ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. അന്ന് ഇവിടെ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു തവണ കോഴിക്കോട് സർവകലാശാലയിൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ പണ്ട് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഓട്ടമുക്കാലെന്ന് പറഞ്ഞൊരു നാണ്യം ഉണ്ടായിരുന്നു നടുവിൽ തുളഞ്ഞിട്ട്, അതുപോലൊരു നാണ്യം കണ്ടപ്പോൾ ഇയാൾക്ക് ആകെ അത്ഭുതമായി. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, സർ ഇത് ഞങ്ങളുടെ ചക്രവർത്തിയുടെ നാണ്യമാണ്, ഇതെങ്ങനെ അവിടെ വന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഗവേഷണം ചെയ്യാൻ അയാളോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അയാൾ അത് ഗവേഷണം ചെയ്തപ്പോൾ അത് 16-ാം നൂറ്റാണ്ടിലോ മറ്റോ ചൈന ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കമ്മട്ടത്തിൽ അടിച്ചിട്ടുള്ള നാണ്യമാണ്, അതാണ് ഈ കോഴിക്കോടുള്ളത് എന്നുള്ളത് അയാൾ കണ്ടെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഹിന്ദുവിലെ ലേഖനം എഴുതാമെന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കേണ്ടേ വളരെ പ്രാധാന്യത്തോടു കൂടി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു കോസ്മോപോളിറ്റൻ നഗരമാണെന്നുള്ളതാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇവിടെ ഉണ്ട്. യമനിൽ നിന്നൊക്കെ വന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ പല പല പോർച്ചുഗീസിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നുള്ളൊരു ഫ്രഞ്ചുകാർ, ഇങ്ങനെ പല പല പ്രദേശങ്ങളിൽ നിന്ന് ചൈനക്കാർ, ചൈന തെരുവ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ എസ് എം സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുമ്പോൾ ഈ നഗരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ ചൈനീസ് സുഹൃത്ത് പറഞ്ഞത്, ഇവിടെ എവിടെ ഒരു പേടകമുണ്ടെന്നാണ് രേഖകൾ പറഞ്ഞത്, അത് നമുക്ക് നോക്കിയെടുക്കണം എന്നൊക്കെ അദ്ദേഹം പണ്ട് പറയുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ആ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചിട്ടൊക്കെ പുറമേ നിന്ന് വന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് വല്ലതും നമ്മളെ രസിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രി എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതണ്ടായിരുന്നു, അദ്ദേഹം സാമൂതിരിയുടെ ആസ്ഥാന വിദ്വാനായിരുന്നു. അദ്ദേഹം ഈ നഗരത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ സമുദ്രം തൻ്റെ മകളായുള്ള ലക്ഷ്മീദേവി ഇവിടെ സ്ഥിരതാമസമായതുകൊണ്ട് അവൾക്ക് ഉള്ള സമ്മാനങ്ങളുമായിട്ട് പത്തേമാരികളിൽ ഇവിടെ അവളെ കാത്തു നിൽക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ ശരിയാണ്, കാരണം വിദേശങ്ങളിൽ നിന്നൊക്കെയുള്ള സാമഗ്രികളുമായിട്ട് പത്തേമാരികൾ ഈ നഗരത്തിൻ്റെ സമൃദ്ധി വർദ്ധിപ്പിക്കുമാർ പണ്ട് ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നു, അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പോർച്ചുഗീസ് എപ്പിക് കാവ്യമായിട്ടുള്ള ലൂസിഡസ് എന്നുള്ള കാവ്യത്തിൽ, അതൊരു ചരിത്ര കാവ്യമാണ്, അതിൽ വലിയൊരു അധ്യായം ഈ കോഴിക്കോട് നഗരത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അത്ര വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഈ നഗരത്തിൽ നിന്നാണ് എസ് കെ പൊറ്റക്കാട് ലോകസഞ്ചാരം ചെയ്ത് മടങ്ങിയത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നു, കോഴിക്കോടുകാരെ എവിടെ പോയി കഴിഞ്ഞാലും വീണ്ടും അവസാനം കോഴിക്കോട് തന്നെ വന്നു ചേരും. അങ്ങനെ അവരെ പിടിച്ചു വലിക്കുന്ന ഒരു കാന്തിക ശക്തി ഈ നഗരത്തിനുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എൻ്റെ ഒരു രണ്ടാം വീട് ആയി തീർന്ന ഈ നഗരത്തിനോടുള്ള എൻ്റെ നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്.
1: ഹൃദയത്തിൽ ഒരിടം നൽകിയ തൻ്റെ പ്രിയ നഗരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം മുൻ അധ്യക്ഷനും കാലടി സംസ്കൃത സർവകലാശാലയിലെ അഡ്ജങ്ക്ട് പ്രൊഫസറുമായ ഡോക്ടർ സി രാജേന്ദ്രൻ. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്.
2: പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവ്വം.

0: നഴ്സിംഗ് ഹോമിലെ അസിസ്റ്റന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഗായത്രി ടി.
1: മൈഗ്രെയിൻ സങ്കീർണമായ ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. തലയിൽ ഒരു വശത്ത് അനുഭവപ്പെടുന്ന വിങ്ങലോടുകൂടിയ വേദനയെ ചെന്നിക്കുത്ത് എന്നും പറയുന്നു. ഇത് ആവർത്തിച്ചു വരുന്നതും നീണ്ടു നിൽക്കുന്നതും ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒന്നുമാണ്. കൃത്യമായി ഒരു പ്രത്യേക കാരണം ഇല്ല എങ്കിലും ഉറക്കക്കുറവ്, സമയം തെറ്റിയ ഭക്ഷണം, മാനസിക സമ്മർദ്ദം, ദഹനക്കുറവ്, വെയിൽ അമിതമായി കൊള്ളുന്നത്, കഫീൻ ഉപയോഗം, ശബ്ദം, വെളിച്ചം, ചില ഗന്ധങ്ങൾ, അമിതമായ സ്ക്രീൻ ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഹോർമോൺ മാറ്റങ്ങൾ എന്നിവ ചില കാരണങ്ങളാണ്. പ്രധാന ലക്ഷണങ്ങൾ: തലയുടെ ഒരു വശത്ത് ശക്തമായ സ്പന്ദിക്കുന്നതുപോലെയുള്ള വേദന. വേദന ദിവസങ്ങൾ വരെ നീളാം. തല ചലിപ്പിക്കുമ്പോൾ വേദന കൂടുന്നത്. ഛർദി, ഓക്കാനം, ശബ്ദം സഹിക്കാനാവാത്ത അവസ്ഥ, വെളിച്ചം സഹിക്കാനാവാത്ത അവസ്ഥ, കണ്ണിന് ചൂട്, കഴുത്തുവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, തലകറക്കം എന്നീ ലക്ഷണങ്ങൾ തുടങ്ങി മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെയോ പല എപ്പിസോഡുകളായോ ഇത് നീണ്ടു നിൽക്കാം. പ്രധാനമായും 4 ഘട്ടങ്ങളാണ് ഈ അസുഖത്തിനുള്ളത് എന്ന് പറയാം. ആദ്യഘട്ടം പ്രോഡ്രോം എന്നറിയപ്പെടുന്നു. അതായത് 2-3 ദിവസം മുൻപേ ഉള്ള ലക്ഷണങ്ങൾ. ക്ഷീണം, മൂഡ് ചേഞ്ചസ്, മലബന്ധം തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആരംഭിക്കുന്നു. അടുത്തതാണ് ഓറ എന്ന ഘട്ടം. ഇത് തലവേദനയുടെ തുടക്കത്തിൽ 20 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങളാണ്. ശബ്ദം സഹിക്കാൻ കഴിയായ്ക, കണ്ണിനു മുൻപിൽ ചിത്രങ്ങളോ മിന്നലുകളോ വരിക, കാഴ്ചമങ്ങൽ തുടങ്ങിയ വിഷ്വൽ ഡിസ്റ്റർബൻസസ് ആണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അടുത്തത് അറ്റാക്ക്. അസഹനീയമായി ഒരു വശത്തോ ഇരുവശത്തോ ആയി വരുന്ന തലവേദന, ഛർദി, ശബ്ദം, വെളിച്ചം എന്നിവയോടുള്ള അസഹിഷ്ണുത എന്നിവ കാണുന്ന ഈ ഘട്ടം 4 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. പിന്നീട് വരുന്ന പോസ്റ്റ്ഡ്രോം എന്ന ഘട്ടം വേദനയ്ക്ക് ശേഷം 1 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ്. ക്ഷീണം, കൺഫ്യൂഷൻ, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ എന്നിവയാണ് ഈ ഘട്ടത്തിൽ കണ്ടുവരുന്നത്. ആയുർവേദത്തിൽ മൈഗ്രെയിൻ ചികിത്സ നിരവധി സാധ്യതകളുള്ളതാണ്. മരുന്നുകളായും ചികിത്സകളായും ഇവ ചെയ്യാവുന്നതാണ്. നസ്യം, ശിരോധാര, ശിരോലേപം, ക്ഷീരധാര തുടങ്ങിയ ചികിത്സകളും വിരേചനം പോലുള്ള പഞ്ചകർമ്മ ചികിത്സകളും ഉപയോഗപ്രദമാണ്. മറ്റ് നിർദ്ദേശങ്ങൾ: മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, പുകയില, ആൽക്കഹോൾ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക, ഉറക്കം കൃത്യമായി ക്രമീകരിക്കുക, ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക, ഭക്ഷണത്തിൽ എരിവ്, പുളി എന്നിവ കുറയ്ക്കുക, വെയിലത്ത് പോകുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക, എന്താണോ നിങ്ങളുടെ തലവേദനയുടെ ട്രിഗറിംഗ് ഫാക്ടർ എന്നത് മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക, പ്രാണായാമം, മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയവ ശീലിക്കുക, അനുയോജ്യമായ തലയ്ക്കെണ്ണ ഉപയോഗിക്കുക മുതലായവയാണ്. കൃത്യമായ ജീവിതശൈലി തുടരുന്നതും ചികിത്സയും മരുന്നുകളും വഴി രോഗത്തിന്റെ തീവ്രതയും ആവർത്തനവും ഈ രീതിയിൽ പരിഹരിക്കാവുന്നതാണ്.
0: മൈഗ്രെയിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗായത്രി ടി.

0: നമസ്കാരം, കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: കോഴിക്കോട് പെരുവണ്ണയിൽ നിന്ന് വിളിക്കുന്നത് വിപിൻ.
0: ഓക്കെ, എന്തൊക്കെയാണ് വിപിൻ വിശേഷങ്ങൾ? എന്ത് ചെയ്യുന്നു?
1: നല്ല തന്നെയാണ്. ഞാനിപ്പോ ഇങ്ങനെ PSC പഠനം, ചെറിയ പരിപാടികൾ, ക്യാമറയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്.
0: അതെ അല്ലേ, അപ്പം എക്സാംസിനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു.
1: അതെ, ഇങ്ങനെ ചെറിയ തോതിൽ നടക്കുന്നുണ്ട്.
0: ഓക്കെ, ഏതാണ് പഠിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഏരിയ?
1: പൊതുവേ ജോഗ്രഫി ഒക്കെയാണ് എനിക്ക് താല്പര്യം. ജോഗ്രഫി സ്ഥലങ്ങളൊക്കെയാണ്.
0: അതെ അല്ലേ, ഓക്കെ. അപ്പം ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ഏത് സ്ഥലമാണ്?
1: ആൻഡമാൻ അല്ലേ?
0: യെസ്, കറക്റ്റ് ആണ്. ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദീപ്, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ് വിപിൻ.
1: താങ്ക് യു, താങ്ക് യു.
0: ക്ലൂ ഒന്നും വേണ്ടി വന്നില്ല. ഓക്കെ, എനിവേ ഒരിക്കൽ കൂടെ കൺഗ്രാറ്റുലേഷൻസ് പറയാണ്.
1: ഓക്കെ,
0: വിളിച്ചതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദ്വീപാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ സ്ഥലം. 200-ൽ സ്കൂബ ഡൈവേഴ്സ് പങ്കെടുത്ത ഈ അണ്ടർ വാട്ടർ ഓപ്പറേഷനിലൂടെ ഏകദേശം 60x40 meters വലിപ്പമുള്ള ഇന്ത്യൻ ത്രിവർണ പതാകയാണ് സമുദ്രത്തിനടിയിൽ വിരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഐക്യവും അഭിമാനവും ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കുക, സമുദ്ര പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക, ആൻഡമാൻ ദ്വീപുകളുടെ ടൂറിസം സാധ്യതയെ അവതരിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് മുൻപ് ഹാവ്ലോക്ക് ഐലൻഡ് എന്നറിയപ്പെട്ടിരുന്ന സ്വരാജ് ദ്വീപിലെ രാധാനഗർ ബീച്ചിൽ ഈ ദൗത്യം നിറവേറ്റിയത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം രമ്യ ഹരിദാസ്.
1: കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 15 വൈകുന്നേരം 5 മണിക്കകം പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547-63-01-39, 9495-67-55-95. അസാപ്പിൻ്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു, ഡിഗ്രി, PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9495-99-96-69. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശാദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 മെയ്. താൽപ്പര്യമുള്ള അംഗങ്ങൾ ഈ മാസം 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ 1 വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ ഈ മാസം 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ 0484-242-2275.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. AICCയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റികഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ TVK നിലവിൽ 5 കോൺഗ്രസ് MLA മാരുൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. TVK നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്തു നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമ വിദഗ്ധർ പറയുന്നു.
0: അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടി ആണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വിയറ്റ്നാം സഹമന്ത്രി വു ഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ 3 രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളിലൂടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ UAE തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി UAE സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം

0: ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 runs ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19th ഓവറിൽ 6 wicket നഷ്ടത്തിൽ 203 runs എടുത്തു. മഴ മൂലം മത്സരം 19th ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
2: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ 1 മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ 1 ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് അമ്പെയ്ത്ത് 2nd ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2nd ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. നിയുക്ത UDF MLA ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 lakh tonnilധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 runs ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ആദ്യകാല ഗായിക സൊഹ്റാബായി നേതൃത്വം നൽകി പാടിയ ഒരു ഗ്രാമഫോൺ കല്യാണ പാട്ട്.

0: നിങ്ങൾ കേട്ടത് ആദ്യകാല ഗായിക സൊഹ്രാബായി നേതൃത്വം നൽകി പാടിയ ഗ്രാമഫോൺ കല്യാണപ്പാട്ട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും കൂടി കാപ്പിരിയുടെ നിധി തട്ടിയെടുക്കാനായിട്ട് കാപ്പിരിത്തറ വെട്ടിപ്പൊളിച്ചെന്ന് ശരിക്കും എന്താണുണ്ടായത്? അതുവരെ കാണാതിരുന്ന പേടിയോടെ ഏലിക്കുട്ടി ഉണ്ണിച്ചക്കന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അവരാ രാത്രിയെ ഓർക്കുകയായിരിക്കണം. എന്റെ സാറേ, ഒന്നും പറയണ്ട. പാതിരായ്ക്ക് മുറ്റത്തെ മറപ്പുരയിൽ പോയി മുള്ളിയേച്ച് തിരിച്ചു വന്നപ്പോ ഒരു കാഴ്ച. കുറച്ചു നേരത്തേക്ക് അവർക്കൊന്നും മിണ്ടാനായില്ല. ഉണ്ണിച്ചക്കൻ അവരുടെ കണ്ണുകളിലേക്ക് തിരശീലയിലെന്ന പോലെ നോക്കി നിന്നു. അവിടെ കാഴ്ചകൾ തെളിഞ്ഞു. ഇരുട്ടാണെങ്കിലും നാട്ടുവെളിച്ചം കാഴ്ചകളെ ഭംഗിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദൂരെ നിന്നൊരൊത്ത ആണിന്റെ നിലവിളിയാണ് ആദ്യം കേട്ടത്. പിന്നെ വേലിക്കപ്പുറത്തെ ചവിട്ടുവഴിയിലൂടെ ഒരാൾ ഇടറിയും മുടന്തിയും ഓടുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നടുങ്ങിയത്. അയാൾക്ക് തലയുണ്ടായിരുന്നില്ല. ആരായിരുന്നു? കുഞ്ഞുമാക്കോത. അല്ലാണ്ട് വേറെ ആരാണ് മുടന്തി ഓടണത്? അയാൾ ഞൊണ്ടനല്ലേ? അന്നേരം അച്ചമ്പിച്ചേട്ടന്റെ വീട്ടിലെ ആഞ്ഞിലത്തറയെന്ന് പുക പരക്കനുണ്ടായിരുന്നു.

0: എന്നിട്ട് എനിക്ക് പരവേശമെടുത്തു. തൊണ്ടയിന്ന് സ്വരമൊന്നും പുറത്തു വന്നില്ല. നേരം പുലർന്ന പപ്പനും മോനും മുറ്റത്തു വന്ന് നോക്കിയപ്പോഴാണ് ബോധം കെട്ട് കിടക്കണ എന്നെ കണ്ടത്. 1663 വെളുമ്പനായ സാന്തിയാഗോ അൽമേഡ ഒരൊറ്റക്കുത്തിനടിമയായ കറുമ്പനെ ഉറക്കിക്കിടത്തി അതേയിടത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ നാട്ടുകാരനും കറുമ്പനുമായ അച്ചമ്പി അടിയാനായ കുഞ്ഞുമാക്കോതയുടെ കഴുത്തിനു നേരെ വാളുവീശുന്നത് ഉണ്ണിച്ചക്കൻ കണ്ടു. എന്നിട്ട്
1: അവള് ചുമ്മാ പോഴത്തരം പറഞ്ഞതാണ് സാറേ, അല്ലെങ്കിലേ കളത്തിക്ക് വെളിവില്ല.
0: കൊർണേലി ഉണ്ണിച്ചക്കനെ കണ്ടപ്പോ അടിച്ചുറപ്പിച്ചു പറഞ്ഞു. തന്നെയുമല്ല, പിന്നെ ഏലിക്കുട്ടിയെ പള്ളിയിൽ വെച്ചു പോലും കാണാൻ ഉണ്ണിച്ചക്കന് കഴിഞ്ഞതുമില്ല. അതിനുശേഷം കുഞ്ഞുമാക്കോതയ്ക്ക് എന്തുപറ്റി?
1: ഇവിടത്തെ വീടും പറമ്പും വിറ്റ കാശുകൊണ്ട് അവർ കാഞ്ഞിരപ്പള്ളിയിൽ ഏക്കർ കണക്കിന് നിലം മേടിച്ച് രാത്രിക്ക് രാത്രി സ്ഥലം വിട്ടതാണ്.
0: കുഞ്ഞുമാക്കോതയോട് അവശേഷിക്കുന്ന പെങ്ങളും മകനും ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അവർക്ക് കൂടുതലൊന്നും അറിയില്ല. കുഞ്ഞുമാക്കോതയുടെ ഓർമ്മകൾക്ക് മുകളിൽ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞിട്ട് കാലങ്ങളെത്ര കടന്നു. ഉണ്ണിച്ചക്കൻ ഒരടി മണ്ണ് വാരി നീക്കി. കാഞ്ഞിരപ്പള്ളിയിൽ കുഞ്ഞുമാക്കോതയുടെ പേരിൽ 1.5 ഏക്കർ നിലമുണ്ടെന്ന് മാത്രമല്ല, അവിടെ കൃഷിയും നടക്കുന്നുണ്ട്. സിമന്റ് ഗോഡൌൺ നടത്തുന്ന പാലത്തിങ്കൽക്കറിയ ഉണ്ണിച്ചക്കന് മുന്നിൽ കൈമലർത്തി.
1: അപ്പനായിട്ട് തുടങ്ങി വെച്ച കൃഷി ഞാൻ ഏറ്റെടുത്ത് നടത്തിയെന്നേ ഉള്ളൂ. പണ്ട് സർവീസിലായിരുന്നപ്പോ തുടങ്ങിയതാണേ, പുള്ളിക്കാരനിപ്പോ കിടപ്പില.
0: പാലത്തിങ്കൽ കറിയായുടെ അപ്പൻ പാലത്തിങ്കൽ കുഞ്ഞവരാച്ചനെയും ഉണ്ണിച്ചക്കൻ കണ്ടു. മരണത്തിനും ജീവിതത്തിനുമിടയിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ചുണ്ടുനനയാൻ ഇത്തിരി കഞ്ഞിവെള്ളം കുടിക്കും, ചിലപ്പോ മേൽക്കൂരയിലേക്ക് നോക്കും, അത്ര തന്നെ. ഉണ്ണിച്ചക്കനെ കണ്ടപ്പോ തുറിച്ചു നോക്കിയിട്ട് സ്വരമില്ലാതെ കരയാൻ തുടങ്ങി. പിന്നെ പേടിച്ചലറാനും തുടങ്ങി. 3 മാസത്തിനിടയില് അപ്പന്റെ തൊണ്ടയിൽ ഇത്രയും വലിയ സ്വരം കേൾക്കുന്നത് ഇപ്പോഴാ, കറിയ അതിശയത്തോടെ പറഞ്ഞു. കാപ്പിരിമുത്തപ്പന്റെ നിധിക്കായി തറകുത്തി തുറന്ന അച്ചമ്പിയും ഇതേപോലെ കിടപ്പിലായിരുന്നു, വായുവലിച്ച്, എന്നാ മരിക്കാതെ. ചിലര് പറഞ്ഞത് പൈശാചിക ബന്ധങ്ങളുള്ളവരാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. അതിലെത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. അച്ചമ്പിക്ക് സേവയുണ്ടായിരുന്നു.
2: എന്റിച്ചതിനങ്ങനെ സേവയൊന്നുമില്ല, പക്ഷെ സർവീസിലിരിക്കുമ്പോ എന്തോ ഒരു കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ട്,
1: അതെന്നതാന്ന് അറിയത്തുമില്ല.
0: പാലത്തിങ്കൽ കുഞ്ഞവരെ ഏത് സർവീസിലായിരുന്നു?
1: പോലീസില്. പിരിയുമ്പോ മട്ടാഞ്ചേരിയിലോ കൊച്ചിയിലോ മറ്റോ ആയിരുന്നു.
0: പോലീസ് സ്റ്റേഷനിലെ പഴയ സ്റ്റോറുമുറിയില് 48 മണിക്കൂർ തുടർച്ചയായിട്ട് തപ്പിയിട്ടാണ് കുഞ്ഞുമാക്കോതയുടെ തിരോധാനത്തെക്കുറിച്ച് കറുപ്പൻ പണ്ട് സമർപ്പിച്ച കടലാസ് ഉണ്ണിച്ചക്കൻ കണ്ടുപിടിച്ചത്. ആ കടലാസ് അന്നത്തെ സബ് ഇൻസ്പെക്ടർ അബ്രഹാം ജോസഫാണ് കൈകാര്യം ചെയ്തിരുന്നത്. കടലാസിലേക്ക് നോക്കി കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് CI ബെഞ്ചമിൻ തുടർന്നു. നിങ്ങൾ പറഞ്ഞ പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ തന്നെയാണോ കക്ഷി?
1: വലിയ ആർത്തിക്കാരനായിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. ചിലപ്പോ എന്തേലും പണി ഒപ്പിച്ചിട്ടുണ്ടാവും.
0: ഉണ്ണിച്ചക്കൻ ഒന്നും മിണ്ടിയില്ല. മറ്റേതോ ലോകത്തിലൂടെ നടക്കുന്നതുപോലെ എല്ലാം മറന്ന് പുറത്തേക്ക് നടന്നു.
3: നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
4: ആകാശവാണി കോഴിക്കോട്.

ഗാന്ധി മാർഗം. സത്യത്തിൻ്റെ പ്രതിരൂപം തന്നെയായ എൻ്റെ സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിൽ അക്ഷമനാണ് ഞാൻ. മാത്രമല്ല, സ്വജീവൻ പണയപ്പെടുത്തിപ്പോലും സ്നേഹത്തിൻ്റെ നിയമത്തിന് കീഴടങ്ങിയാൽ മാത്രമേ സത്യത്തെ കണ്ടെത്താനാവൂ എന്ന് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശ്വരനെപ്പോലെ ഇത്ര കർക്കശമായി ജോലി ചെയ്യിക്കുന്ന മറ്റൊരാൾ ഈ ഭൂമുഖത്തുള്ളതായി എനിക്കറിവില്ല. നിങ്ങളെ ഈശ്വരൻ കൂടെ കൂടെ കഠിനമായി പരീക്ഷിക്കുന്നു. വിശ്വാസത്തിന് ഇളക്കം തട്ടുമ്പോൾ, ശരീരം ദുർബലമാകുമ്പോൾ, മുങ്ങിത്താഴുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈശ്വരൻ രക്ഷയ്ക്കായി ഓടിയണയുന്നു. യാതൊരു പരിതസ്ഥിതിയിലും വിശ്വാസം നഷ്ടപ്പെടുത്തരുതെന്നും വെളിപ്പാടകലെ താൻ നിലകൊള്ളുന്നുണ്ടെന്നും ഇത് തൻ്റെ

വ്യവസ്ഥകൾക്കനുസരിച്ചാണ്, അല്ലാതെ നിങ്ങളുടെ വ്യവസ്ഥകൾക്കനുസരിച്ചല്ല എന്നും ഈശ്വരൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇപ്രകാരം തന്നെയാണ് ഞാനും കണ്ടെത്തിയിട്ടുള്ളത്. 11 മണിക്കൂറിലെങ്കിലും ഈശ്വരൻ എൻ്റെ സഹായത്തിനെത്താത്ത ഒരൊറ്റ സന്ദർഭം പോലും എൻ്റെ ഓർമ്മയിലില്ല. ലോകത്തെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ഈശ്വരനെ നിരാകരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ എനിക്ക് നൽകിയിട്ടുണ്ട്. അവരെ സേവിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ അത് സ്രഷ്ടാവിനോട് കാണിക്കുന്ന അനീതിയായിരിക്കും. അവരെ ഏതുവിധമാണ് സേവിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ മനുഷ്യവർഗത്തെ സേവിക്കേണ്ടതെങ്ങനെയെന്നും അറിയാൻ കഴിയില്ല. ഔന്നത്യവും കരുത്തുമുള്ളവരെക്കാൾ കൂടുതലായി നിസ്സാര സൃഷ്ടികളിലാണ് ഈശ്വര സാന്നിധ്യം പലപ്പോഴും ഉണ്ടാവുക എന്നറിയാവുന്നതിനാൽ ഈ അവസ്ഥയിൽ എത്തിച്ചേരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാര സൃഷ്ടികളെ സേവിക്കുന്നതിലൂടെയല്ലാതെ എനിക്ക് അവരുടെ നില കൈവരിക്കാനാവില്ല. അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ സേവിക്കാനുള്ള അദമ്യമായ അഭിവാഞ്ച എനിക്കുണ്ട്. അവരിൽ ഞാൻ എന്നെ തന്നെ ദർശിക്കുന്നതിനാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ എനിക്ക് ഈ സേവനം അനുഷ്ഠിക്കാൻ കഴിയില്ല. മൂകരായ ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈശ്വരനെയല്ലാതെ മറ്റൊരു ഈശ്വരനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയാൻ എന്നെപ്പോലെ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. ജനകോടികളെ സേവിക്കുന്നതിലൂടെ സത്യം തന്നെയായ ഈശ്വരനെ, അഥവാ ഈശ്വരൻ തന്നെയായ സത്യത്തെ ഞാൻ ആരാധിക്കുന്നു. ഈശ്വര നിർദ്ദേശാനുസരണം ഞാൻ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ചർക്കയിലും മറ്റു ചിലപ്പോൾ സാമുദായിക സൗഹാർദ്ദത്തിലും വേറെ ചിലപ്പോൾ ഐത്തോച്ചാടനത്തിലും സഹസ്രരൂപിയായ ഈശ്വരനെ ദർശിച്ച് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുവാൻ എനിക്ക് കഴിയുന്നു. ഞാനും നിങ്ങളും പരസ്പരാഭിമുഖം ഇരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെക്കാൾ ഈശ്വരൻ്റെ അസ്തിത്വത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. വായും വെള്ളവും കൂടാതെ ജീവിക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും ഈശ്വരനെ കൂടാതെ എനിക്ക് നിലനിൽക്കാനാകില്ല. നിങ്ങൾക്കെൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാം, മൂക്ക് ഛേദിക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ മരിക്കുകയില്ല. എന്നാൽ ഈശ്വരനിലുള്ള എൻ്റെ വിശ്വാസം എപ്പോൾ തകർക്കപ്പെടുന്നുവോ ആ നിമിഷം ഞാൻ മരിക്കും. നിങ്ങളിതിനെ അന്ധവിശ്വാസം എന്ന് വിളിച്ചേക്കാം, എന്നാൽ ഞാനിതിനെ മുറുകെ പിടിക്കുന്നു. കുട്ടിക്കാലത്ത് വൃദ്ധയായ ആയയുടെ ഉപദേശപ്രകാരം രാമനാമം ജപിച്ച് ഭീതികൾ അകറ്റിയിരുന്നതുപോലെ തന്നെയാണ് ഈ വിശ്വാസമെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈശ്വരനിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. എല്ലാറ്റിനും സാക്ഷിയായ ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാത്ത ഒരൊറ്റ നിമിഷം പോലും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.

0: ആകാശവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ഇന്നത്തെ രാഗം ശുദ്ധസാവേരി ആകട്ടെ. ശുദ്ധസാവേരി രാഗം ശങ്കരാഭരണത്തിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെട്ടു പോരുന്നത്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം എന്നിവയാണ് ഇതിന്റെ സ്വരങ്ങൾ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ശുദ്ധസാവേരി രാഗത്തിൽ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒരെണ്ണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ വ്യത്യസ്തമായ ഒരു തുടക്കമാണ് ഈ ഗാനത്തിനുള്ളത്.
1: ദീപം കയ്യിൽ സന്ധ്യാദീപം.
0: എന്നാൽ ചരണമാകുമ്പോഴേക്കും ശുദ്ധസാവേരി രാഗത്തിൻ്റെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വരുന്നു.

കാരണമാകുന്നു. ദീർഘകാലത്തെ വിളവിലും ഉൽപ്പാദനത്തിനും ഇത് സാരമായി കുറവുണ്ടാക്കുന്നു. ശാസ്ത്രീയ രീതിയിൽ വളങ്ങൾ പ്രയോഗിച്ചാൽ മണ്ണിന്റെയും വിളവിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ലാഭകരമായ കൃഷി ഉറപ്പാക്കാനും കഴിയും. യൂറിയയും DAP അമിതമായി ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിൽ പോഷക അസന്തുലിതാവസ്ഥ ഉണ്ടാകുകയും മണ്ണിന്റെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നു. അശാസ്ത്രീയമായ ഉപയോഗം വഴി നൈട്രജൻ മൂലകം അമിതമായി നഷ്ടപ്പെടുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങിയും വാതകവൽക്കരണം വഴിയും നഷ്ടപ്പെടുന്നതിനാൽ വളങ്ങളുടെ കാര്യക്ഷമതയും കുറയുന്നു. കൂടാതെ DAP അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ചെടികൾക്ക് ലഭ്യമല്ലാത്ത രൂപത്തിൽ മണ്ണിൽ പിടിച്ചുകിടക്കുന്നതും ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിന്റെ ഫലമായി ജലമലിനീകരണം ഉണ്ടാകുകയും കൃഷിച്ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നു.

0: കൃഷിദീപം.
1: കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത കൂട്ടി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ജൈവരാസവളങ്ങളുടെ സന്തുലിത ഉപയോഗം അത്യന്താപേക്ഷിതമാണ്. പക്ഷേ രാസവളങ്ങളുടെ അസന്തുലിത പ്രയോഗം കാർഷികരംഗം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ യൂറിയയും, അതായത് 46% നൈട്രജൻ, DAP അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് 45%, ഫോസ്ഫറസ് പെന്റാ ഓക്സൈഡ് ഇവയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയ്ക്കാനും ജലഗുണനിലവാരം തകരാനും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാനും

0: കൃഷിദീപം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ഒരു നാൾ വരും. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജി ശ്രീകുമാർ.

0: Solution in global agriculture landscape. Saudi Arabia suspends US military access to its bases and airspace. And in IPL cricket, Lucknow Super Giants beat Royal Challengers Bengaluru by 9 runs using DLS method at the Ikana Stadium. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: രവീന്ദ്രം അതീന്ദ്രിയം, രവീന്ദ്ര സംഗീതത്തെ പരിചയപ്പെടുത്തുന്ന ചിത്രീകരണം.
4: രവീന്ദ്രനാഥ ടാഗോർ എന്ന നോബൽ സമ്മാന ജേതാവിന്റെ സർഗജീവിതം സാഹിത്യത്തിന്റെ ചാലുകളിലൂടെ മാത്രം ഒഴുകാൻ വിധിക്കപ്പെട്ട ഒന്നായിരുന്നില്ല. കവിതയുടെയും ചിത്രകലയുടെയും നാടകത്തിന്റെയും നോവലിന്റെയും ചെറുകഥയുടെയും തത്വചിന്തയുടെയും വൈവിധ്യമാർന്ന സമതലങ്ങളിൽ ഒഴുകിപ്പരന്ന ആ സർഗാത്മകത തൊട്ടീറനാക്കിയ മറ്റൊരു പച്ചപ്പാണ് സംഗീതം. സമന്വയത്തിന്റെയും ലയ സൗഭാഗ്യത്തിൻ്റെയും ഈ സംഗീതധാരയെ രവീന്ദ്ര സംഗീതം എന്ന പേരിൽ നമുക്ക് കേട്ടറിയാം. കേൾവി ഒരു അതീന്ദ്രിയ അനുഭവമായി നമ്മിൽ നിറയുന്നത് നമുക്ക് അപ്പോൾ തിരിച്ചറിയാം.

മഹാകവിയായി ലോകമറിയുന്ന രവീന്ദ്രനാഥ ടാഗോർ ആവിഷ്കരിച്ച സംഗീത പദ്ധതിയാണ് രവീന്ദ്ര സംഗീതം. താൻ രചിച്ച കവിതകൾക്കും ഗീതങ്ങൾക്കും അതാവശ്യപ്പെടുന്ന ഭാവപകർച്ചകൾ നൽകാൻ കഴിയുന്ന ഒരു സംഗീത ശൈലി രൂപപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത ടാഗോർ തിരിച്ചറിയുന്നിടത്താണ് ഈ സംഗീതധാരയുടെ തുടക്കം. ഇന്ത്യയിലെയും വിദേശത്തിലെയും വിവിധ സംഗീത ശൈലികളിലുള്ള നിറഞ്ഞ അവഗാഹം സ്വന്തമായ ഒരു പദ്ധതി രൂപപ്പെടുത്തുന്നതിലേക്ക് ടാഗോറിനെ നയിക്കുന്നിടത്ത് അതിസമ്പന്നമായ ഒരു സംഗീതധാര പിറവിയെടുക്കുകയായി. രവീന്ദ്ര സംഗീതം.

പ്രായോഗിക തത്വചിന്തയിലും ആദർശപരമായ ജീവിത വീക്ഷണത്തിലും ഊന്നൽ നൽകിക്കൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിലെ ബുദ്ധിജീവികൾ ആത്മാവിഷ്കാരം നടത്തിയിട്ടുള്ളത്. ഈ നൂറ്റാണ്ട് കണ്ട മഹാനായ കവിയും ചിത്രകാരനും നോവലിസ്റ്റും സർവോപരി തത്വചിന്തകനുമായ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യക്ക് ലഭിച്ച എല്ലാ കാലത്തെയും മികച്ച സംഗീതജ്ഞരിൽ ഒരാളാണ് എന്ന കാര്യം പലർക്കും അറിയില്ല. എന്നാൽ പ്രകൃതിയുടെ ലയവുമായി താതാത്മ്യം പ്രാപിച്ച മഹാനായ സംഗീതകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ബഹുമുഖ പ്രതിഭയായിരുന്ന ടാഗോർ ആധുനിക ഭാരത സംസ്കാരത്തിന് നൽകിയ അമൂല്യ സംഭാവനയാണ് രവീന്ദ്ര സംഗീതം. പദങ്ങളുടെയും ശ്രുതിയുടെയും മനോഹരമായ വിന്യാസമാണ് രവീന്ദ്ര സംഗീതത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നത്.

ഒരർത്ഥത്തിൽ പാരമ്പര്യ ശബ്ദ സംഗീത ശാഖയിൽ തന്നെ ഉൾപ്പെട്ടതാണ് രവീന്ദ്രസംഗീതവും. ശക്തമായ പദതാള ലയ സമന്വയത്തിന്റെ വക്താക്കളാണ് ബംഗാളി വൈഷ്ണവ കവികൾ. ടാഗോറും ഈ ശാഖയുടെ ഭാഗമായത് സ്വാഭാവികം മാത്രം. ബംഗാളിൽ പ്രചാരത്തിലിരുന്ന നാടൻ പാട്ടുകളിലും മറ്റും ആകൃഷ്ടനായിരുന്ന ടാഗോർ പതിയെ തന്റെ ശ്രദ്ധ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലേക്കും പാശ്ചാത്യ സംഗീതത്തിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു. ഉത്തരേന്ത്യൻ രാഗങ്ങളെ അവലംബിച്ചുകൊണ്ടും

എന്നാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ശാസ്ത്രീയമായ സാങ്കേതികത പാടെ ഒഴിച്ചു നിർത്തിയും ഒരു സംഗീത ശൈലിയെ അദ്ദേഹം സങ്കല്പിച്ചു നോക്കി. തൻ്റെ കാവ്യരചനകൾക്ക് ഈ സംഗീത ശൈലി ഭാവപരമായ ഒരു ഔന്നത്യം നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം രവീന്ദ്രസംഗീതം എന്ന് പിന്നീട് സംഗീത ലോകം വാഴ്ത്തിയ ഒരു വഴിച്ചാല് വെട്ടിയുണ്ടാക്കുകയായിരുന്നു. നവോത്ഥാനത്തിൻ്റെതായ ഒരു സാമൂഹിക പശ്ചാത്തലം ഈ സംഗീത പന്ഥാവിനെ കൂടുതൽ പ്രസക്തമാക്കി. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ ആലാപനത്തിൻ്റെ ശാസ്ത്രീയതകളെയും കർക്കശമായ ചിട്ടകളെയും പാടെ ഒഴിവാക്കി സംഗീതത്തെ സുഗമവും സ്വതന്ത്രവുമായ വഴികളിലൂടെ ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് ടാഗോർ അളവറ്റ ജനപ്രീതി നേടി. ശാസ്ത്രീയ ജടിലതകൾ ഒഴിവാക്കി എന്നത് മാത്രമായിരുന്നില്ല ജനപ്രീതിയുടെ കാരണം. ഗ്രാമീണമായ നാടൻ ശീലുകളും മണ്ണുമായും മനുഷ്യനുമായും ഇഴുകിച്ചേർന്ന നാടൻ ഈണങ്ങളും രവീന്ദ്രസംഗീതത്തിൽ ഉൾച്ചേർന്നിരുന്നു. സംഗീതത്തെ ശാസ്ത്രീയ നിബന്ധനകളിൽ നിന്ന് വിമോചിപ്പിച്ച് ബാവുൽ പോലുള്ള നാടോടിപ്പാട്ടിലേക്ക് വിലയിപ്പിച്ച ലളിതമായ കാവ്യശകലങ്ങളായിരുന്നു രവീന്ദ്രസംഗീതത്തിലൂടെ വങ്കനാട്ടിന് ലഭിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ അത് നാടിൻ്റെ സംഗീതമായി മാറി. കീർത്തൻ, ഭാടിയാലി, ബാവുൽ തുടങ്ങിയ നാടൻ സംഗീതധാരകളിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതധാരയിൽ നിന്നും ഊർജം സ്വീകരിച്ച് വ്യതിരിക്തമായ ഒരു സംഗീത പ്രസ്ഥാനമായി മാറിയ രവീന്ദ്രസംഗീതം പിന്നീട് സ്കോട്ടിഷ് നാടോടി പാട്ടുകളിൽ നിന്ന് പോലും നന്മകൾ സ്വീകരിക്കുകയുണ്ടായി. ഏത് നാട്ടിലെ സംഗീത പാരമ്പര്യം സ്വീകരിക്കുമ്പോഴും വരികൾ ആവശ്യപ്പെടുന്ന ഭാവപരമായ ഏകാഗ്രത നിലനിർത്താൻ കഴിഞ്ഞുവെന്നതാണ് രവീന്ദ്രസംഗീതത്തിൻ്റെ മൗലികത.

രവീന്ദ്ര സംഗീതത്തിന്റെ പ്രമേയ പരിസരങ്ങൾ വൈവിധ്യവും വിസ്തൃതവുമായ ഒന്നായിരുന്നു. വ്യക്തി മനസ്സും സമൂഹ മനസ്സും എന്നുവേണ്ട പ്രകൃതിയുടെ സൂക്ഷ്മമായ ചലന വ്യതിയാനങ്ങൾ വരെ ആ ഗാനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു. പ്രണയ ചിന്തകളാൽ വ്യാകുലമായിരിക്കുന്ന മനസ്സ്, കലാപസന്നദ്ധമാകുന്ന സമൂഹത്തിന്റെ തിരയിളക്കങ്ങൾ, പ്രകൃതിയെ നിറച്ചാർത്തണയിക്കുന്ന ഋതുപരിണാമങ്ങൾ, അങ്ങനെ മനുഷ്യന് അന്യമാകാത്ത എന്തും അതിൻ്റെ ഭാവസ്ഫൂർത്തിയോടെ രവീന്ദ്ര സംഗീതത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പ്രകൃതി, പ്രകൃതിയുടെ ഭാവപകർച്ചകൾക്കൊപ്പം മാറുന്ന മനുഷ്യപ്രകൃതി, ഇതൊക്കെ രവീന്ദ്ര സംഗീതത്തിൻ്റെ പതിവ് പ്രമേയങ്ങളായിരുന്നു.

ഗഹനങ്ങളായ തത്വചിന്തകൾക്കും മനോഹരമായ പ്രകൃതി വർണ്ണനകൾക്കും പുറമെ നിസ്സാരമായ ജീവിത സന്ദർഭങ്ങളെ സരസമായി ആവിഷ്കരിക്കാനും ടാഗോറിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചായ സൽക്കാരത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ രവീന്ദ്രസംഗീതത്തിൽ ആവിഷ്കരിക്കുന്നതിങ്ങനെയാണ്.

രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങൾ രചിക്കുക എന്ന അപൂർവ ഭാഗ്യം ടാഗോറിനെയാണ് തേടിയെത്തിയത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഗീതങ്ങൾ രചിച്ചത് ഈ സർഗധനനാണ്. ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ വേരുകൾ രവീന്ദ്രസംഗീതത്തിൻ്റെ ഫലഭൂയിഷ്ഠതയിലാണ് തൊട്ടുനിൽക്കുന്നത്.

മനുഷ്യ മനസ്സുമായി വൈകാരിക ബന്ധമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ പ്രയാണ പഥങ്ങളിൽ നിന്നും വിഹുലതകളിൽ നിന്നും ഒളിച്ചോട്ടം നടത്താൻ ടാഗോറിന് കഴിയുമായിരുന്നില്ല. നമ്മുടെ കലാരൂപങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെ തുടർന്നുള്ള മനുഷ്യൻ്റെ ഏകാന്തതയെക്കുറിച്ച് ടാഗോർ ബോധവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ എക്ലചല്ലോരെ എന്ന കാവ്യാവിഷ്കാരം ഇതിനുദാഹരണമാണ്.

പരമ്പരാഗത ക്ലാസിക്കൽ സംഗീത സമ്മർദ്ദങ്ങൾക്ക് അതീതമാണെന്നതാണ് രവീന്ദ്രസംഗീതം പ്രചുര പ്രചാരം നേടാൻ കാരണമായത്. അതേസമയം ഇന്ത്യൻ ക്ലാസിക്കൽ രാഗങ്ങളുടെയും താളാത്മകതയുടെയും സമഞ്ജസ സമ്മേളനം രവീന്ദ്രസംഗീതത്തിൽ നമുക്ക് ദർശിക്കാം. ഇന്ത്യൻ സംഗീത ശാഖയ്ക്ക് നൂതനമായ അർത്ഥതലങ്ങളും സംഭാവനകളും നൽകിയ സംഗീതധാരയാണ് രവീന്ദ്രസംഗീതം. സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും അർത്ഥവത്തും സമഞ്ജസവുമായ സമന്വയമായിരുന്നു നാടിൻ്റെ മിടിപ്പറിഞ്ഞ രവീന്ദ്രസംഗീതം.

ഇനി പാലാ സി കെ രാമചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. സിന്ദൂര തിലകം ചാർത്തി എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന ബാലകൃഷ്ണൻ രാമപുരം, സംഗീതം GS ശ്രീകൃഷ്ണൻ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിലെ ആദ്യ ഗാനം യത്തീം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
2: ആകാശവാണി കോഴിക്കോട്. ഇശൽമാല ആദ്യഗാനം കെ.എസ്. രഹന പാടിയത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 8, ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ VT. ഒപ്പം ചേരുന്നു നിത്യ സനി.
2: സ്വാഗതം ഡോക്ടർ.
3: നമസ്കാരം.
2: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലസീമിയ എന്ന രോഗാവസ്ഥ എന്താണ്?
3: ഇന്ന് May 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പോൾ തലസീമയിൽ ബേസിക്കലി അപ്പോൾ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെൻറ്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്കതിനെ തരംതിരിക്കാം. തലസീമിയ 2 തരമുണ്ട്, ആൽഫ തലസീമിയ, ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ 2 ഗ്ലോബിൻ ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പോൾ ഏതെങ്കിലും ആൽഫ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ 3 തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാവുന്നു. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമിയ മൈനർ അല്ലെ ട്രീറ്റ്. ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമിയ മേജർ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള ഇത് അവസ്ഥയാണ് തലസീമിയ ഇന്റർമീഡിയറ്റ് എന്ന് പറയും. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയറായിട്ട് വരാം. അപ്പോൾ അങ്ങനെ തലസീമിയ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലെ അത് കാണപ്പെടും. അപ്പോൾ യൂഷ്വലി തലസീമിയ ട്രെയ്റ്റോ തലസീമിയ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല, അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷെ തലസീമിയ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും 6 മാസം 7 മാസത്തിനുള്ളിൽ 1 വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസമുട്ടും വളർച്ചയും വളർച്ച മുരടിപ്പും അതെല്ലാം കാണപ്പെടും. അപ്പം അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യത. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് തലസീമിയ. രക്തക്കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
2: ഡോക്ടർ, ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
3: ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ, 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പോൾ ശ്വാസം മുട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമിയ മേജർ ആവാം. ഇപ്പോൾ തലസീമിയ ട്രെയ്റ്റ് എന്ന സാധാരണ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം. അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. 2 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്റർമീഡിയറ്. മേജർ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടും 1 വയസ്സിനുള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഒരു സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട്. അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിൻ്റെ വേറെ പാരാമീറ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമിയയുടെ ഒരു ലക്ഷണങ്ങളായിരുന്നു അതിൽ സൂചന നൽകിപ്പിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
2: ഈ തലസീമിയ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തിലൊക്കെ ആണ് പോകാൻ സാധ്യതയുള്ളത്?
3: ഇപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമിയ മേജർ.

0: തിരിച്ചറിയുന്നുണ്ട്. രക്തക്കുറവ് നന്നായിട്ടുണ്ടാവും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവര് മരണത്തിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഒരു 6 മാസം ഓരോ 7 മാസം, നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസ്സിയും മേജർ എന്ന അസുഖത്തിന് നമ്മൾ. പിന്നെ നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷെ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പല അവയവങ്ങളെയും ബാധിക്കാം. പിന്നെ അതുകൂടാതെ തലസ്സ്യം മേജറായിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവരെ മജ്ജ നല്ല ബോൺ മാരോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ല ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയറായിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പം അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ പറ്റൂ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പം അത് രക്തം 2-3 ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിൻ്റെ അംശം കൂടി വരും. അയൺ കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയൊക്കെ ബാധിക്കാം, പല അവയവങ്ങളെയും, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചികിത്സ കൊണ്ടും ഈ അസുഖത്തിൻ്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിൻ്റെ തീവ്രത കൊണ്ട് പ്രോബ്ലംസ് വരാം, പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിൻ്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാം, മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെ ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രിനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം 3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ they are prone for infections. അപ്പോൾ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
1: സാർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
0: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവർ പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പം 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യതയുണ്ട് അവർ തലസീം മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പോൾ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷേ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല, നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പോൾ ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് വേറൊരു ജീൻ വാഹകരെ ആവാൻ പാടില്ല. അപ്പോൾ 2 ജീൻവാഹകരെ ഒരുമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 25% സാധ്യതയുണ്ട് ഒരു തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ഉണ്ടാവാനുള്ള സാധ്യത. തലസീമിയ മേജർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ, അവർക്ക് നിരന്തരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, ബ്ലഡ് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പിന്നെ അത് അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടി വരും, അത് ജീവിതകാലം ചെയ്യുന്ന വേണ്ടി വരും. അപ്പോൾ ഇത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും 2 തലസീമിയ ജീൻ വാഹകര അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് അറിയില്ല, നമുക്ക് ഗർഭസ്ഥാവസ്ഥയിൽ 2 ആൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കൊറിയോണസ് വില്ല സാമ്പിളിംഗ് പറയും, പ്ലാസൻ്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംബിയോട്ടിക് ഫ്ലൂയിഡ് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ പാരൻസ് 2 ആൾ ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ കുട്ടി ഗർഭിണി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാമെന്നാണ്. പിന്നെ നമ്മൾക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടിവിയിലൊക്കെ ഇത് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പോൾ പ്രിവെൻഷൻ തലസീമിയ ബാധിതയായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക, 2 ട്രെയ്റ്റ് തമ്മിൽ

0: കല്യാണം കഴിക്കണമെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവരെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡോക്ടർ, ഇപ്പോൾ തലാസീമിയ രോഗികളെ കൂടുതൽ എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാം എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
0: തലാസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടത് തന്നെ അവർ വേറെ തലസീമിയ ട്രീറ്റിനെ കല്യാണം കഴിക്കാതിരിക്കാനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ 1-2 വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെൻറ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തന്നെ ബ്ലഡ് സ്വീകരിക്കുക, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക, പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരുടെ സോഷ്യൽ അവരുടെ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സൊക്കെയാണ്. അങ്ങനെ ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക് അവരെ ഒരു തലസീമിയ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോൾ കോഴിക്കോട്ടിലായിരുന്നു. അപ്പോൾ അവിടെ തലസീമിയ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോൾ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സാക്രമം. അവർ ഡോക്ടേഴ്സ് ആവാം. പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസീമിയ ട്രീറ്റ്മെൻറ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഒരു രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
1: അപ്പോൾ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്?
0: സമൂഹം അവർക്ക് മുൻഗണന നൽകുക. സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫുണ്ട്. അപ്പം ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മളെ സമൂഹം തലസീമിയ രോഗികളെ ഏറ്റെടുക്കേണ്ടതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. കഴിയുന്നതും തലസീമിയ കുട്ടി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ആ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജ മാറ്റി വെക്കാനുള്ള ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ്. കുറച്ചൊരു അങ്ങനൊരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പം അതിന് ഗവൺമെൻറ് കുറച്ചും കൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
1: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമിയ എന്ന രോഗത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. UDFന് ചരിത്ര വിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. പ്രവർത്തകരോട് അമിതാവേശം പാടില്ലെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ഘടകങ്ങളും പരിശോധിച്ചായിരിക്കും പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി

മന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. ഇത് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLAമാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മടങ്ങി വന്ന ശേഷമായിരിക്കും ഗവൺമെൻറ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിലും തമിഴ്നാട്ടിൽ ഗവൺമെൻറ് രൂപീകരണത്തിന് തമിഴക വെട്രി കഴകം ശ്രമം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ പാർട്ടി നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകത്തിന് തിരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിൻ്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടു പാർട്ടികളും പിന്തുണക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. DMK മുന്നണിയുമായി ചേർന്ന് മത്സരിച്ച് വിജയിച്ചതിനാൽ TVKയെ അനുകൂലിച്ച് മന്ത്രിസഭയിൽ ചേരുന്നതിന് പൊതുവെ ഇടതുപക്ഷത്തിന് വിമുഖതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ തമിഴ്നാടിൻ്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെൻറ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേശനിൽ നിന്ന് നിയമോപദേശം തേടി. അതിനിടെ അണ്ണാ DMK MLA യോഗം ചേർന്ന് ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെൻറ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 174 വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ബംഗാളിൽ NDA പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് നിയുക്ത MLAമാർ ഇന്ന് കൊൽക്കത്തയിൽ യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പങ്കെടുക്കും. അസമിൽ NDA ചൊവ്വാഴ്ച തുടർച്ചയായ 3 തവണയും ഗവൺമെൻറ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗുവാഹട്ടിയിലെ ഖനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിലെ മുഖ്യാതിഥിയാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തിരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തിരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. വൈദ്യുതി താരിഫിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണയം ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിൻ്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിത്താല വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ 2025 ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം. രാജ്യത്തെ ഭക്ഷ്യദാന ശേഖരം 604,00,000 ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിൻ്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യദാന ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൗകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകി. 40 വർഷം മുമ്പ് ആരംഭിച്ച ഇപ്പോഴത്തെ റിസർവേഷൻ രീതി പലവട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽ 1 എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. നിലവിൽ 3.5 കോടിയിലേറെ ആളുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. നിർമ്മിത ബുദ്ധി സഹായം കൂടി ഉൾപ്പെടുത്തി ടിക്കറ്റിൻ്റെ ഉറപ്പാക്കൽ സാധ്യത ഇപ്പോൾ ആപ്പിൽ ലഭ്യമാണ്. കോസ്റ്റാറിക്കൻ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽഗാഡോയുടെ സത്യപ്രതിജ്ഞ

0: ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരിറ്റ സാൻജോസിലെത്തി. ഇന്ത്യ കോസ്റ്ററിക്ക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി വികസന പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മധ്യ അമേരിക്കയും കരീബിയൻ രാജ്യങ്ങളും മാർഗരിറ്റ സന്ദർശിക്കും. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിനിടെ 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൗദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. നിലവിൽ അമേരിക്കയും ഇറാനും സംഭാഷണത്തിനും നയതന്ത്രത്തിനും അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കാനും 30 ദിവസത്തെ സാവകാശം ലഭ്യമാക്കാനും ധാരണയായിട്ടുണ്ട്. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച MV ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിൽ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ രോഗബാധ ഫലപ്രദമായി തടയാനാവുമെന്ന് WHO മേധാവി ടെഡ്രസ് അഥാനം ഗബ്രിയേസസ് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിൻ്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. AI നിർമ്മിത ഡീപ്ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ഗവൺമെൻറ് അഭ്യർത്ഥിച്ചു. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽ ഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിച്ചു. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുത്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കുന്നു. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിൻ്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ പിതാവ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ മാസം 2 തേജസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ജിദ്ദയിൽ ആൺകുട്ടികളുടെ U17 ഏഷ്യൻ ഫുട്ബോളിൽ ഓസ്ട്രേലിയ 4 ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഞായറാഴ്ച ഉസ്ബെക്കിസ്ഥാനുമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10 കഴിഞ്ഞ് 25:20. 438.6 മീറ്ററിലെ പ്രഭാത പ്രക്ഷേപണ പരിപാടി സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: കള്ളനാമി കണ്ണനം നീ പാൽക്കുടം
1: കാരണം
0: ചൊല്ലില്ലേ
1: കാമിനി
0: തനിയില്ലേ
1: രാധികയ്ക്കും ചാർത്തുവാൻ കൊണ്ടാടനീ.

0: ഈ നാട്യം
1: നോക്കിയോ,
0: ഇതിനിടയിൽ
1: മന്ദഹാസം ദണ്ഡലം നീ നീക്കിയോ,
0: കോപമോ
1: ഇപ്പോഴും
0: കോമളേ, എന്തിനേവം വാട്ടുവാൻ നിന്നാരനേ,
1: എന്തിനോ
0: ഈ നാട്യം
1: നോക്കിയോ,
0: ഇതിനിടയിൽ
1: മന്ദഹാസം

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം എവർഗ്രീൻ ഡ്യൂറ്റ്സ്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ തമിഴക വെട്രി കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാവുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയുക്ത MLA മാരുടെ അഭിപ്രായം തേടിയ AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അല്പം മുമ്പാണ് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയത്. കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം നേതാക്കൾ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുകയാണ്. KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. UDFന് ചരിത്രവിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. പ്രവർത്തകരോട് അമിതാവേശം പാടില്ലെന്നാവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ഘടകങ്ങളും പരിശോധിച്ചു

0: ആയിരിക്കും പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും പറഞ്ഞു. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങി വന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്. LDFനെതിരെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി നേതാവുമായ EP ജയരാജൻ കുറ്റപ്പെടുത്തി. LDFനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും കേരളത്തിൽ ഇങ്ങനെയൊരു ജനവിധി പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷം ദുർബലമാകുന്നത് കേരളത്തിന് ഗുണകരമാകില്ലെന്ന് പറഞ്ഞ EP ജയരാജൻ ജനക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങളും തുടരാൻ ഇടതുപക്ഷം ശ്രമിക്കുമെന്നും അറിയിച്ചു. പിണറായി ഗവൺമെന്റിന് തെറ്റുപറ്റിയെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു പറഞ്ഞു. ഗവൺമെന്റിന് നയവ്യതിയാനമുണ്ടായെന്നും ആശാസമരം, PM ശ്രീ പദ്ധതി എന്നിവയിൽ പിഴവ് പറ്റിയതായും പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ പാർട്ടി നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. തമിഴക വെട്ടിക്കഴകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിൻ്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI, CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് പാർട്ടികളും പിന്തുണക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. അസമിൽ NDA ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ബംഗാളിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് നിയുക്ത MLA മാർ ഇന്ന് കൊൽക്കത്തയിൽ യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്ത് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്ന ആയുധത്തിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ബോംബുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് സ്മാർട്ട് ആയുധങ്ങളാക്കി മാറ്റുന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഗ്ലൈഡർ വെപ്പൺ സിസ്റ്റമാണ് താര എന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ പണമിടപാട്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വഞ്ചനാ കേസുകളിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 3 സ്ഥാപകർ അറസ്റ്റിലായി. ഈ വർഷം മാർച്ച് വരെ ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 2,17,00,000 ഉയർന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിയന്ത്രിക്കുന്ന പദ്ധതി വിരമിക്കലിന് ശേഷം പൗരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യുന്നതാണ്. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിൻ്റെ 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒറ്റക്കെട്ടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻഡർലൈനുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് 35 വർഷം പൂർത്തിയാവുന്നു. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ടനിലയമായി മാറിയിട്ടുണ്ട് കണ്ണൂർ നിലയം. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ വൈകിട്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 May 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. 101.5 MHz കണ്ണൂർ നിലയത്തിൻ്റെ പ്രക്ഷേപണം. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്. പ്രക്ഷേപണത്തിലെ വൈവിധ്യതയും ആവിഷ്കാരവും നിലയത്തെ വേറിട്ട് നിർത്തുന്നുവെന്ന് പ്രോഗ്രാം മേധാവി H. വിനോദ് ബാബു പറഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആകാശവാണി നിലയത്തിന് സമീപമാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
0: സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ Women's 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽ

0: ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ചാലക്കുടിപ്പാലം 9 മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ആശങ്കയായി ഗതാഗത കുരുക്ക്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: ചാലക്കുടിപ്പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ചാലക്കുടിപ്പാലം അടച്ചിടാൻ പോകുന്നത് ഇത് 2ാം തവണയാണ്. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു. ഈ സമയത്ത് മേഖലയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. പരിശോധനയിൽ പാലത്തിന് ബലക്ഷയമടക്കമുള്ള അപാകതകളൊന്നും കണ്ടെത്തിയിരുന്നില്ല.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട്ടിൽ പ്രാദേശിക കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി സജീവമാകുന്നു. വാഴക്കുലയും ചക്കയും വാഴച്ചുണ്ടും ഉൾപ്പെടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് വയനാട്ടിൽ നിന്ന് ബംഗളൂരു ഉൾപ്പെടെ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
2: ഒട്ടുമിക്ക കാർഷികോൽപ്പന്നങ്ങളുടെയും പ്രധാന വിളവെടുപ്പ് സീസണായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ചക്കയുടെ സീസണായതോടെ വ്യാപാരികൾ കർഷകരുടെ അടുക്കിൽ നിന്നും ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. വരിക്ക ചക്കയ്ക്കാണ് ഡിമാൻഡ്. കിലോയ്ക്ക് 8 രൂപ മുതൽ വില നൽകിയാണ് ചക്ക സംഭരിക്കുന്നത്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വയനാട്ടിൽ നിന്നുള്ള ചക്കയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസണായതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കിലോയ്ക്ക് 5 രൂപ നിരക്കിലാണ് വാഴച്ചുണ്ട് കർഷകരിൽ നിന്നും വ്യാപാരികൾ ശേഖരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. പവന് ഇന്ന് 240 രൂപ കുറഞ്ഞ് 111,960 രൂപയായി. ഗ്രാമിന് 13,975 രൂപയാണ് ഇന്നത്തെ വില. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാവുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടി വി കെ. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാ

നിയമസഭാകക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് AICC അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVK സാധിച്ചില്ല. 118 MLA പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVK കോൺഗ്രസിന്റെ 5 MLA പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVK പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPI, CPIM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന

0: വി കെയ്ക്ക് കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടി വി കെയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ സിപിഐ, സിപിഐ, സിപിഐഎം, വി സി കെ എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഡി എം കെയുടെയും എ ഐ എ ഡി എം കെയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബി ജെ പി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന 2 അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
0: ആകാശവാണിയുടെ 90 വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാഗരികതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്രചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പ് റാസ് നടന്നു. ചെമ്പെടുപ്പ് റാസയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ്

0: ഇന്ന് നടക്കും.
1: ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8-നാണ് ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ് സിയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡാ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡാ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡാ വൈറസ് സ്ഥിരീകരിക്കുകയും 3 പേർ മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽ മഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡാ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയുക്ത എംഎൽഎമാരുടെ അഭിപ്രായം തേടിയ AIC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അല്പം മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു. മുകൾ വാസ്നിക്കും അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈമാറിയത്. LDFനെതിരെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് CPIM നേതാവ് EP ജയരാജൻ. LDFനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും കേരളത്തിൽ ഇങ്ങനെയൊരു ജനവിധി പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ വർഷം മാർച്ച് വരെ ലഭിച്ച കണക്കനുസരിച്ച് ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 2,17,00,000 ഉയർന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പദ്ധതി വിരമിക്കലിന് ശേഷം പൌരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യും. പത്തനംതിട്ടയിലെ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കാത്തലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന ചടങ്ങായ ചെമ്പെടുപ്പ് റാസ ഇന്ന് നടത്തി. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശി നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. KCF ഭിന്നശേഷി സൗഹൃദ സംഗമം മറ്റന്നാൾ വെള്ളിമാടുകുന്ന് GDT. സാംസ്കാരിക സമ്മേളനം, ഭിന്നശേഷി കലോത്സവം, എക്സിബിഷൻ, മെഡിക്കൽ ക്യാമ്പ്, ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്ന വിപണനമേള എന്നിവ സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0495 എന്ന STD കോഡിൽ, 2366174 എന്ന നമ്പറിലും, 2366176 നമ്പറിലും. മൊബൈൽ നമ്പർ 9447444800. കേൾക്കാം സീതാരാമം എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയ ഗാനം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചത് പ്രകാശ് കൊട്ടപ്പുറമാണ്. ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വി.

എഫമിൽ ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാനന്തവാടി നിന്നും സുജിത്ത് ആവശ്യപ്പെട്ട ഗാനമാണിനി. എൻ ജി ശ്രീകുമാറും സുജാതയും പാടിയ ഈ ഗാനം വന്ദനം എന്ന ചിത്രത്തിൽ നിന്ന്, ഷീബു ചക്രവർത്തിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: രവി ബോംബെ ഈണം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നഖക്ഷതങ്ങൾ, ഗാനരചന ONV കുറുപ്പ്, ഗാനം ആവശ്യപ്പെട്ടത് പണിക്കറോട് നിന്നും ശുഭ.

ഗാനോത്സവത്തിലിനി പൊറ്റമ്മിൽ നിന്നും ദേവിക ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വയലാറിന്റെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം. ചിത്രം കടത്തുകാരൻ. പാടിയത് എസ് ജാനകിയും എ കെ സുകുമാരൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: തലശ്ശേരിയിലെ രാജേഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം സ്നേഹസാഗരം, ജോൺസന്റെ സംഗീതം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, പാടിയത് വേണുഗോപാലും ചിത്രയും.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കൈതപ്രത്തിന്റെ രചന കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം ചിത്രം ഏകാന്തം പാടിയത് യേശുദാസ്. ഗാനോത്സവത്തിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടത് വളയത്ത് നിന്നും അനില.

റിയൽ എഫ് എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. ഇനി കേൾക്കാം മഴ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വെള്ളിയൂരിൽ നിന്നും ചന്ദ്രിക ചന്ദ്രൻ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് ഇഷ്ടഗാനം ആവശ്യപ്പെട്ടത് കുതിരക്കണ്ടി നിന്നും ദേവകിയാണ്. ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. ബിജു തിരുമലയുടെ രചന, ജെറി അമൽദേവിന്റെ സംഗീതം, പാടിയത് ചിത്രം.

ഗാനോത്സവത്തിൽ ഇനി മാത്തറയിലെ നിതയുടെ ഇഷ്ടഗാനം. ഗൗരിശങ്കരം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും ചിത്രയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കൈതപ്രത്തിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം, ചിത്രം വാത്സല്യം, പാടിയത് ചിത്ര. ഈ ഗാനം ആവശ്യപ്പെട്ടത് പാലാഴിയിൽ നിന്നും ലിഷ.

കുണ്ടുപറമ്പ് നിന്നും സരിത ആവശ്യപ്പെട്ട ഗാനം ചിത്രം ഗ്രാമഫോൺ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. പാടിയത് ജയചന്ദ്രനും സംഘവും.

0: 10% universal tariff levied on imports from India and other countries illegal. U.S. President Donald Trump says United States and European Union are united in ensuring that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: റഷ്യയിലെ പഠിപ്പുള്ള ദരിദ്രനാണ് നിക്കോഫ്. അനീതിക്കെതിരെ അയാളിൽ വിപ്ലവാഗ്നി ജ്വലിച്ചിട്ടുണ്ട്. ഒരു പലിശക്കാരിയെ അയാൾ കൊല്ലുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും മനസാക്ഷിയുടെ വിചാരണ കോടതിയിൽ അയാൾ വിയർക്കുകയാണ്. മായ്ക്കാനാവാത്ത മനസ്സിലെ രക്തക്കറ മറ്റുള്ളവർ കാണുമെന്ന് നനച്ച് ഭയാക്രാന്തനാണ് അയാൾ. പനിയുടെ വിഭ്രാന്തിയിലാണെന്ന് ധരിച്ച് നിക്കോവിനെ സഹായിക്കാനെത്തുന്ന കൂട്ടുകാരൻ റസുമുഹീൻ സെമറ്റോവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സുഹൃത്താണ്. നിക്കോവിന്റെ താമസ സ്ഥലത്ത് അയാൾ ഉറങ്ങുമ്പോൾ എത്തിയ സെമറ്റോവിനോട് സംശയാസ്പദമായ പല വാക്കുകളും പിച്ചും പെയ്യുമെന്നവണ്ണം നിക്കോവ് പറയുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞ നിക്കോവിനെ സഹായിക്കാൻ കൂട്ടുകാരൻ റസുമഹീനെത്തുന്നു.
3: നിക്കോവ്, നീ ഇപ്പോഴും ഉണർന്നിരിക്കാനോടാ. നിക്കോവ് നല്ലത് തന്നെ. ഒന്നോ രണ്ടോ നിമിഷത്തിനകം പണം എങ്ങനെ ചെലവാക്കിയെന്ന് കാണിച്ചു തരാം.
4: സമയം എത്രയായി?
3: സമയം ഇപ്പോ 6 മണിയായി കാണും. നീ സുഖമായിട്ട് കിടന്നുറങ്ങി. സന്ധ്യയായിരിക്കുന്നു. നീ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കുന്നു.
4: ദൈവമേ, എന്ത് അപരാധമാണ് ഞാൻ ചെയ്തത്?
3: അപരാധമോ? നീ നല്ലതാണടാ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? ആരെങ്കിലും കാണാമെന്ന് കേട്ടിട്ടുണ്ടോ? ഏ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് നിക്കോവ്. ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ 3 മണിക്കൂർ കാത്തു നിൽക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങ് മുകളിൽ കയറി വന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടർ സോസിമോവിന്റെ അടുക്കലും പോയി. അയാളെ വീട്ടിലില്ല. അത്ഭുതം തന്നെ. പോട്ടെ, സാരമില്ല, അയാൾ ഉടൻ തന്നെ ഇങ്ങെത്തും.
4: ഡോക്ടർ വരാൻ പറഞ്ഞു.
3: അതെ, സോസിമോവ് എന്റെ സുഹൃത്താനാണ്. ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പേരെടുത്ത് വരാൻ വിളിക്കുന്നിടത്തൊക്കെ ഓടിച്ചെല്ലും.
4: മറ്റുള്ളിടത്തെ പോലെ അല്ലല്ലോ റഷ്യയിൽ രോഗികളെ തേടി ഡോക്ടർമാർ. റസുമഹിൻ, നിനക്ക് പരിചയമില്ലാത്തിടമില്ല, പരിചയമില്ലാത്തവരുമില്ല.
3: നിക്കോവ്, ഇപ്പൊ എന്റെ അമ്മാവൻ എന്റെ കൂടെയാണ് താമസം. എന്റെ അമ്മാവനോടൊപ്പം ഞാൻ ഇന്ന് പഴയ സ്ഥലത്ത് നിന്ന് താമസം മാറുന്നു. എന്നാൽ അതൊരു പ്രശ്നമല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നസ്താസിയ, ആ പൊതി ഇങ്ങ് തന്നെ. ഇത് തുറന്നു നോക്കാം. നിനക്കിപ്പോ എങ്ങനെ ഉണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ.
4: എനിക്കിപ്പോൾ പൂർണ്ണ സുഖമാണ്. ഞാനിപ്പോൾ രോഗിയല്ല. നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ?
3: ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 മണിക്കൂറായി നീ ഉണരുന്നത് കാത്തിരിക്കുകയായിരുന്നു.
4: അല്ലടാ, ഇപ്പോഴത്തെ കാര്യമല്ല, അതിനു മുമ്പ്.
3: നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
4: അല്ല, ഇവിടെ നീ എത്ര നാളായി വന്നു തുടങ്ങിയിട്ട്?
3: എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇന്ന് കാലത്ത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചു.

0: അതൊന്നും നീ ഓർക്കുന്നില്ലടാ.
1: അതെല്ലാം ഒരു സ്വപ്നമായിരുന്നില്ലേ? നടന്ന കാര്യങ്ങളാണോ?
0: ഓ, നീ മറന്നിരിക്കുന്നു. നീ അപ്പോൾ നീ ആയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉറങ്ങിയപ്പോൾ നിനക്കല്പം ഭേദമായിട്ടുണ്ട്. നീ ശരിക്കും ഉഷാറായിരിക്കുന്നു. വളരെ നല്ലത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
1: ഇതെന്താണ് പൊതിയിലുണ്ടായിരുന്നത്? റസ്മഹിൻ, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ?
0: വേണം, ഉണ്ട്. ഞങ്ങൾക്ക് നിന്നെ മനുഷ്യനാക്കി എടുക്കണം. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. ദേ നോക്കതേ, ദേ ഈ തൊപ്പി കണ്ടോ, മനോഹരമായ തൊപ്പി. നീ ഇതൊന്ന് ധരിച്ചു നോക്ക്.
1: വേണ്ട.
0: എന്താ നോക്കണ്ടേ?
1: ഇപ്പോഴോ? അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം.
0: ഇല്ല നിക്കോ, നീ വഴക്കിടല്ലേ. പിന്നീട് ഇത് വൈകി പോകും. എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം കിട്ടില്ല. കാരണം അളവറിയാത്തത് കൊണ്ട് ഏകദേശ അളവ് കണക്കാക്കി വാങ്ങിയതാ. എന്നിട്ടും കണ്ടോ, നല്ല പാകം. നിനക്ക് വളരെ യോജിച്ചത് തന്നെ.
1: പിന്നെ
0: വസ്ത്രധാരണത്തിലെ ഏറ്റവും പ്രധാന കാര്യം അനുയോജ്യമായ തൊപ്പി തിരഞ്ഞെടുക്കുക തന്നെയാണ്. നിനക്കിത് കൊള്ളാം.
1: എന്റെ ഇപ്പോഴുള്ള തൊപ്പി ശരിയാണ്, എനിക്ക് ലജ്ജ ഉണ്ടാക്കുന്നു.
0: നസ്താസിയ, ഈ രണ്ട് തൊപ്പികളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. നോക്കി കണ്ടോ, ഇത് രത്നം. ഞാനിതിന് എന്ത് വില കൊടുത്തെന്ന് അറിയാമോ?
2: 20 കോപ്പെക്സിൽ കൂടുതൽ കൊടുത്തു കാണില്ല.
0: 20 കോപ്പെക്സ്? വിഡ്ഢിത്തം. ഇക്കാലത്ത് നിനക്ക് പോലും അതിനേക്കാൾ വിലയുണ്ട്.
2: എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യം കൂടിക്കൂടി എന്തും പറയാമെന്നായോ?
0: നസ്താസിയ, ക്ഷമിച്ചു കളയേ.
2: എനിക്ക് വിലയുള്ളത് കൊണ്ടല്ലേ വില കുറച്ച് കാണിക്കുന്നത്.
0: ഈ തൊപ്പിക്ക് 80 കോപ്പെക്സ്. കുറച്ചിരുന്ന് പഴകിയതിനാലാണ് അത്രയും വില കുറച്ചു തന്നത്. പിന്നെ കീറിയാൽ അടുത്ത വർഷം വേറെ തരാമെന്നും പറഞ്ഞു. ഇനി സ്കൂളിൽ പറയാറുള്ളത് പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലേക്ക് കടക്കാം. ഈ പാൻസിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കണ്ടോ, കണ്ടോ ഈ പാൻസ് കണ്ടോ. കട്ടി കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു ഉളൻ പാൻസ്, വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. കാലത്തിനനുസരിച്ച് എപ്പോഴും സഞ്ചരിക്കുക. കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക.
1: നീ ആളുകൊള്ളാമല്ലോ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ കണ്ടെത്തി.
0: അതെ,
1: തീ വില കൊടുക്കാതെ എല്ലാം വാങ്ങുകയും ചെയ്തു. അനാവശ്യമായ ഒരു പണം റസ്മഹിൻ ചെലവാക്കില്ല.
0: ജനുവരിയിൽ ക്യാബേജ് സൂപ്പ് നിർബന്ധമല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവാക്കരുത്. അതുപോലെയാണ് ഈ സാധനങ്ങളും. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് വേനൽക്കാല വസ്ത്രങ്ങൾ വാങ്ങുന്നു. കുറച്ച് പഴയതെങ്കിലും ഒരു തുളയോ കറയോ ഇല്ലാത്ത വളരെ നല്ല തുണി. ആർഭാടം കാണിക്കാനുള്ളതല്ല വസ്ത്രങ്ങൾ. ഇവയുടെ വില ഊഹിച്ച് പറയാമോ നിനക്ക്? ഇത് ഉപയോഗിച്ച് കേടായാൽ തിരിച്ചു കൊടുത്താൽ മതി. യാതൊരു വിലയും ഈടാക്കാതെ മറ്റൊന്ന് മാറ്റിത്തരും.
1: നല്ല കരുതലുണ്ട്. റസ്മഹിൻ, ഇനിയും എന്തോ ഉണ്ടല്ലോ.
0: ഇനി ബൂട്ട്സ്. പിന്നെ ഇത് കുറച്ച് തേഞ്ഞിട്ടുണ്ട്. എന്നാൽ അതും ഇനിയും മാസങ്ങളോളം ഉപയോഗിക്കാം. ഇത് നോക്കിയേ, കാരണം വിദേശ തുകലിൽ നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് വിദേശ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അവർക്ക് വിറ്റതാണ്. ഇത് കണ്ടോ, 6 ദിവസമേ അയാൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. 1.5 റൂബിൾ നിന്ന് കിട്ടി.
2: എന്നാൽ അത് പാകമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: കുഴപ്പമില്ല, പാകമാണ്. ഇനിയും പലതുമുണ്ടല്ലോ.
0: അതെ, ഇനി ഞാൻ കണക്ക് പറയാം. 80 കോപ്പക്സ് ഈ തൊപ്പിക്ക്. ഈ 3 ഉടുപ്പുകൾക്ക് 2 റൂബിൾ 25 കോപ്പക്സ്. മനോഹരമായി ഈ ബൂട്ട്സിന് 1.5 റൂബിൾസ് കൊടുത്തു.

0: 54 റൂബിൾ 55 കോപ്പക്സ്. കുപ്പായത്തിന് അടിവസ്ത്രങ്ങൾ മൊത്തമായി വാങ്ങിയത് കൊണ്ട് 5 റൂബിൾ 55 കോപ്പക്സ്, എല്ലാം കൂടി ആകെ മൊത്തം 9 റൂബിൾ 55 കോപ്പക്സ്. ബാക്കി 45 കോപ്പക്സ് ഇതാ ചെമ്പു നാണയങ്ങളായിട്ട്. അങ്ങനെ നിക്കോ, ദേ നോക്ക്, ദേ ഇത് പിടിക്ക്, നിനക്ക് പുതിയൊരു വേഷമായി.
1: 10 റൂബിള് കൊണ്ടുപോയിട്ടും ഇത്രയും വസ്ത്രവും വാങ്ങി ബാക്കിയും കൊണ്ടുവന്നിരിക്കുന്നു. റസ്മിഹിൻ, ഇതാണ് ഉത്തമ സുഹൃത്ത്.
0: ഇനി നോക്ക്, നിന്റെ വേഷങ്ങളൊക്കെ ഒന്ന് മാറ്. മിക്കവാറും നിന്റെ ഷർട്ടിനോടൊപ്പം നിന്റെ ഈ അസുഖവും പോകും.
2: ഇതൊന്നും എനിക്ക് വേണ്ട. അട്ടെ, ഇതിനെല്ലാം പണം നിനക്ക് എവിടുന്ന് കിട്ടി?
0: പണമോ? എടാ, ഇത് നിന്റെ പണം തന്നെ. നിന്റെ അമ്മ കൊടുത്തയച്ച പണം. രാവിലെ നീ എഴുതി ഒപ്പിട്ട് മേടിച്ചില്ലേ? ഓർക്കുന്നില്ലേ നീ? അതിൽ നിന്ന് 10 റൂബിൾ കാലത്തെ നിന്നോട് ഞാൻ ചോദിച്ചു വാങ്ങിയില്ലേ? നോക്ക്, നിനക്ക് ഓർമ്മയില്ലേ?
2: ഇപ്പോൾ ഓർക്കുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ഗസലുകൾ ഹരിഹരൻ പാടിയത്.

ഹരിഹരൻ പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. ആകാശവാണി 103.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:10. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു രവികുമാർ.

പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക്, ഗിരീഷ് പുത്തഞ്ചേരി മധുസൂദനൻ നായർ കൂട്ടുകെട്ടിൽ രചിച്ച വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു വിദ്യാസാഗർ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: മോഹൻലാലും ചിത്രയും ചേർന്നാലപിച്ച ഗാനമാകട്ടെ അടുത്തത്. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. രചന കാവാലം നാരായണപ്പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: മോഹൻലാലും ചിത്രയും ചേർന്നാലപിച്ച ഗാനമാകട്ടെ അടുത്തത്. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. രചന കാവാലം നാരായണപ്പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

പാടുന്നത് കെ ടി പി മുനീറ, ഒപ്പം രസ്ന കെ പി, നിഷിത കെ പി, വെയിൽസിത കെ പി, ജുബിത ബാൽ, ഫായ്ക് കെ ടി, നിഷ കെ കെ, ബിൻസി കെ പി എന്നിവർ.

0: ഒപ്പനപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പാടിയത് KTP മുനീറ, ഒപ്പം പാടിയത് രസ്ന KP, നിഷിത KP, വെയിൽസിത KP, ജുബിത ബാൽ, ഫായിക് KT, നിഷ KK, ബിൻസി KP എന്നിവർ.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. അങ്കിൾ എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ ആലപിച്ചത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജി പാലിന്റെ സംഗീതം.

ബ്രോഡാഡി എന്ന ചിത്രത്തിൽ എവ്ഗിൻ, അന്നി, അമ്മി എന്നിവർ ആലപിച്ചത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ദീപക് ദേവ് ഈണമിട്ടിരിക്കുന്നു.

0: ചലച്ചിത്രഗാനം ഇനി 6 മണിക്ക് കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30:26. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബോബി എന്ന ചിത്രത്തിൽ ശൈലേന്ദ്ര സിംഗ്, ലതാ മങ്കേഷ്കർ എന്നിവർ ആലപിച്ചത്. രചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.
1: ആഹർ സേ കോ

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി കേൾക്കാം ലളിതഗാനങ്ങൾ. പൊന്നിൻ കിനാക്കളെ എന്നു തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു പി. മാധുരി. രചന നടുവട്ടം രവീന്ദ്രൻ. സംഗീതം കെ. കുഞ്ഞിരാമൻ.

ആകാശവാണിയുടെ ഗാനശേഖരത്തിൽ നിന്നെടുത്തിട്ടുള്ള ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറൊതുങ്ങി കാറ്റടങ്ങി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു സതീഷ് ബാബു. രചന ടി മുഹമ്മദ്, സംഗീതം കെ രാഘവൻ.

ലളിതഗാനം സമാപിച്ചു. ഇനി കേൾക്കാം ചലച്ചിത്രഗാനം. മഴവില്ല് എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 8 മണിക്ക് കേൾക്കാം.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു.
0: ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashwani, the news read by Nishit Kumar. Senior BJP leader Suvendra Adhikari will be the new chief minister of West Bengal. BJP legislature party in the state elected him the leader in a meeting held in Kolkata today, paving the way for him to become the first BJP chief minister of the state. Addressing the media, Union Home Minister Amit Shah said Mr. Adhikari's name was proposed at the meeting, and since no other nomination was received, his name was

0: ഇവിടെ നിന്നും 900,000 രൂപയാണ് ലഭിച്ചത്. മാവേലിക്കരയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്, 790,000 രൂപ ലഭിച്ചു. മൂന്നാം സ്ഥാനം ആലപ്പുഴ ഡിപ്പോയ്ക്കാണ്, ഇവിടെ 498,000 രൂപ ലഭിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 1 കോടിക്ക് മുകളിലാണ് ആലപ്പുഴയിൽ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ 7 ഡിപ്പോളിൽ നിന്നും ഉല്ലാസയാത്രകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക തീർത്ഥാടന യാത്രകളും ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പുതുതായി ഗോവ ട്രിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വർദ്ധിച്ച ജനസംഖ്യാനുപാതമനുസരിച്ച് പദ്ധതി വിഹിതം കൂട്ടണമെന്ന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെങ്ങന്നൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അരവിന്ദാശൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തൃപ്പാദം വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജനറൽ ലതാങ്കൻ, ജില്ലാ സെക്രട്ടറി പ്രഭാകരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി പി എ തോമസിനെയും സെക്രട്ടറിയായി മധുസൂദനക്കുറുപ്പിനെയും തെരഞ്ഞെടുത്തു. സ്ഥിരമായ തൊഴിലോ തൊഴിലിടമോ ഇല്ലാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളികളെ ക്ഷേമബോർഡും സർക്കാരും മുൻകൈയെടുത്ത് സംരക്ഷിക്കണമെന്ന് അസംഘടിത തൊഴിലാളി സംഘ് ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് കെ സദാശിവൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി സി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി സി ഗോപകുമാറിനെയും തെരഞ്ഞെടുത്തു. ചേർത്തല മരുത്തോർവട്ടം ധന്യന്തിരി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു. ശനിയാഴ്ച 6 ഓട്ടോടെ ഉത്സവം സമാപിക്കും. ദേവസ്വം പ്രസിഡന്റ് ജി സജികുമാർ, മാനേജർ ഗോപിനാഥൻ നായർ, സെക്രട്ടറി ജെ സജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ആലപ്പുഴയിലെ ആറാട്ടുപുഴ കിഴക്കേക്കര സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 40-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് വിവരം. 2 ആഴ്ച മുമ്പേ അരയ്ക്ക് താഴെ തളർന്നുപോയ രോഗി തുടർ ചികിത്സയിലായിരുന്നു. 6 മാസം കൂടുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷനും പരിശോധനയ്ക്കുമായി 16 ഏപ്രിൽ ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവിടെ ശേഖരിച്ച രക്തസാമ്പിളിന്റെ പരിശോധന ഫലം പോസിറ്റീവായി. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് വാർഷികം നടന്നു. സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി സി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഐ ഹലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഖജാൻജി ജേക്കബ് ജോൺ, ജില്ലാ രക്ഷാധികാരി കെ അശോക പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങന്നൂരിൽ എം സി റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 10 വർഷം മുമ്പ് നവീകരിച്ച റോഡിൽ ഇതുവരെയും കാര്യമായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. ഇതുമൂലം റോഡ് പലയിടങ്ങളിലും പൊളിഞ്ഞു തുടങ്ങി. റോഡിന്റെ കാലപ്പഴക്കവും വാഹനങ്ങളുടെ വേഗവും കൂടിയാവുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 2 ആഴ്ച മുമ്പ് ചെങ്ങന്നൂർ നഗരത്തിലെ പുത്തൻവീട്ടിൽ പാലത്തിന് സമീപം കെ എസ് ആർ സി ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹനങ്ങളെ യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുളക്കുഴയിൽ കെ എസ് ആർ ടി സി ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നീളം കൂട്ടുവാനുള്ള നടപടികൾ തുടങ്ങി. തുറവൂരിൽ മണ്ണ് പരിശോധന തുടങ്ങി. തുറവൂർ ജംഗ്ഷനിലെ 12.75 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന പാത ഇനി 13.24 കിലോമീറ്റർ ആയി മാറും. ആകെ തൂണുകളുടെ എണ്ണം 384 നിന്നും 366 ഉയരും. അധികമായി വരുന്ന തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന തുറവൂർ ജംഗ്ഷനിൽ ആരംഭിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15:02. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും എന്ന വിഷയത്തിൽ സംവാദം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി, നിഴൽചിത്രം വരയ്ക്കും വേനൽ പകലുകൾ ചിത്രീകരണം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, മാറുന്ന ലോകം മാറുന്ന കാലാവസ്ഥയും എന്ന വിഷയത്തിൽ ഷൂജാ മോൻ നടത്തുന്ന പ്രഭാഷണം. 9:30 സാഹിത്യരംഗം, കുടിയേറ്റത്തിന്റെ ശതവാർഷികം, വർഗീസ് തോട്ടേക്കാടിന്റെ

0: പ്രഭാഷണം, തുടർന്ന് ശൈലൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. 10 മണിക്ക് ആർ ഗീതാകൃഷ്ണന്റെ സംഗീത കച്ചേരി, ടി എച്ച് ലളിത വയലിൻ, എൻ ഹരി മൃദംഗം. 11 മണിക്ക് ലളിതഗാനം. 5/5/2026 നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സല നിലമ്പൂർ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. മുല്ലനേഴിയുടെ കവിത ഒരു വെള്ളരിപ്രാവിന്റെ കഥ. ആലാപനം വിദ്യ ടി. തുടർന്ന് പ്രഭാതഗീതം, മുബാറക് ജ്വല്ലറി ശ്രദ്ധ, ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം ആദ്യമായി, തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ റിതേഷ് ബി പങ്കെടുക്കുന്നു. 7:35 പാട്ടുപെട്ടിക്കാലം, ക്ഷമിക്കണം, തുടർന്ന് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫറൂഖ് കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 സസ്നേഹം, 9 മണിക്ക് ഓർമ്മച്ചെപ്പ്. MSV സംഗീത പ്രപഞ്ചം, ഗായകനും സംഗീത സംവിധായകനുമായ MS വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര, രചന KV ശബരിമണി. 9:30 പൂക്കൂട, കൊളത്തറ കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 4:45 ജനപദം. 5 മണിക്ക് പരിചമുട്ടുകളി, CP വേലായുധനും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്ക് ചലച്ചിത്രഗാനം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും എന്ന വിഷയത്തിന്റെ സംവാദത്തിന്റെ അവസാന ഭാഗം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8 മണിക്കത് കാത്തതും കാതോർത്തതും, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരമ്പര, എഴുത്തുകാരൻ UK കുമാരൻ പങ്കെടുക്കുന്നു. തുടർന്ന് നാടകഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9 മണിക്ക് News@9. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, രാജ്കുമാർ മജൂംദാറിന്റെ സന്തൂർ വാദനം. 11 മണിക്ക് ലളിതഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
0: സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.
4: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വരിഷ്ഠ ഭാജപാ നേതാ സുവേന്ദു അധികാരി ഭാജപാ വിധായക ദലസ്യ നേതാ നിർവാചിത. സഹ പശ്ചിമബംഗ പ്രദേശസ്യ പ്രഥമ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രി ഭവിതും സജ്ജ അസ്തി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സോമനാഥ മന്ദിരം ഭാരതസ്യ ദൃഢതയാ

0: CPIM. പശ്ചിമ ബംഗാളിൽ മുതിർന്ന ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP ആയ KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIM പിന്തുണ അറിയിച്ചു. VCK തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVK കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCK 2 MLA മാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI Net ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്.

0: വെച്ചുച്ചിറ നാറാണമൊഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തീരുമാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാവുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
0: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടഹൻലാലും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328, നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആൻഡ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ച് CPM CPI. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ആസ്മാ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ നന്ദു BS. അവതരണം അഞ്ജന പുതിയമഠം. ലോകമെമ്പാടും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച

ലോക ആസ്മ ദിനമായി ആചരിക്കുകയാണ്. ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആസ്മയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക, അവർ നേരിടുന്ന സാമൂഹികമായ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഈ ദിനത്തിന്റെ കാതൽ. ആസ്മ എന്നത് കൃത്യമായ ചികിത്സയിലൂടെയും ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണവും പരിസ്ഥിതി മലിനീകരണവും വർദ്ധിച്ചതോടെ ആസ്മ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ദിനം കടന്നുവരുമ്പോൾ ശ്വാസം എല്ലാവർക്കും അവകാശമാണ് എന്ന വലിയ സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്. നമ്മൾ ഓരോ നിമിഷവും അറിയാതെ ചെയ്യുന്ന ഒന്നാണ് ശ്വസനം. എന്നാൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ആസ്മാരോഗ്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ ശ്വാസവും ഒരു വലിയ യുദ്ധമാണ്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധയും വീക്കവും കാരണം വായുസഞ്ചാരം തടസ്സപ്പെടുമ്പോൾ ശരീരം വായുവിനായി ദാഹിക്കുന്ന അവസ്ഥയാണ് ആസ്മയുടെ യാഥാർത്ഥ്യം. ഇത് കേവലം ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെയും മാനസികാവസ്ഥയെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ആസ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകൾ അതീവ സെൻസിറ്റീവ് ആകുകയും പുറത്തുനിന്നുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അവയെ സങ്കുചിതമാക്കുകയും ചെയ്യുന്നു. ശ്വാസനാളത്തിനുള്ളിലെ പേശികൾ മുറുക്കുന്നതിനൊപ്പം അവിടെ സ്രവങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ വായുവിന് കടന്നുപോകാൻ ഇടമില്ലാതാകുന്നു. ഇത് ശ്വാസമുട്ടലിനും നെഞ്ചുമുറുകുന്നതിനും കാരണമാകുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗം പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത്. ജനിതകമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ ഒരാൾക്ക് ആസ്മ വരാം. മാതാപിതാക്കൾക്ക് ആസ്മയോ മറ്റ് അലർജി രോഗങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ആസ്മ പലപ്പോഴും പ്രായമാകുന്നതോടെ കുറഞ്ഞു വരാറുണ്ട്. എന്നാൽ മുതിർന്നവരിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ആസ്മ പലപ്പോഴും ജീവിതശൈലിയുമായും തൊഴിൽ സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ജോലിസ്ഥലത്തെ രാസവസ്തുക്കളോ പുകയോ ഏൽക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത്. ഇതിനെ ഒക്യുപേഷണൽ ആസ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ മാത്രം ശ്വാസംമുട്ടൽ അനുഭവപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ആസ്മയുടെ പ്രധാന വില്ലന്മാർ. വീടിനുള്ളിലെ പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, കർട്ടനുകൾ എന്നിവയിൽ വളരുന്ന അതിസൂക്ഷ്മ ജീവികൾ പലരിലും അലർജിക്ക് കാരണമാകാറുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങളുടെ രോമം, പൂമ്പൊടി, ചില പ്രത്യേക മണങ്ങൾ എന്നിവയും ശ്വാസനാളങ്ങളെ പ്രകോപിപ്പിക്കാം. ആധുനിക വീടുകളിൽ കൃത്യമായ വായുസഞ്ചാരമില്ലാത്തതും AC മുറികളിലെ അമിതമായ ഈർപ്പവും ആസ്മാ രോഗികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. വീടിനുള്ളിലെ പുക, പ്രത്യേകിച്ച് അടുക്കളയിൽ വിറകുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പുക ശ്വാസകോശത്തിന് വലിയ ആഘാതമുണ്ടാക്കുന്നു. പെർഫ്യൂമുകൾ, ചന്ദനത്തിരികൾ, കൊതുകുതിരികൾ എന്നിവയിൽ നിന്നുള്ള പുക പോലും ചിലരിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. പരിസ്ഥിതി മലിനീകരണം ആസ്മ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. വായുവിലെ സൂക്ഷ്മമായ കണികകൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. പുകവലി നേരിട്ടായാലും മറ്റൊരാൾ പുകയ്ക്കുന്നത് ശ്വസിക്കുന്നതായാലും ശ്വാസനാളങ്ങളിൽ കടുത്ത അണുബാധയുണ്ടാക്കാൻ കാരണമാകും. ഗർഭിണികൾ പുക ശ്വസിക്കുന്നത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതും ഗൌരവകരമായ കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ആസ്മയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മഞ്ഞുകാലത്തെ തണുത്ത വായു ശ്വാസനാളങ്ങളെ പെട്ടെന്ന് ചുരുക്കുന്നു. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പൂപ്പലുകൾ വളരാൻ സാധ്യതയുള്ളതിനാൽ ഇത് അലർജി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ കാലയളവിൽ ഉണ്ടാകുന്ന ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ വൈറൽ ഇൻഫെക്ഷനുകൾ ആസ്മ രോഗികൾക്ക് പെട്ടെന്നുള്ള ശ്വാസം മുട്ടൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് മരുന്നുകളുടെ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ അവസ്ഥകളും ശ്വസനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കഠിനമായ മാനസിക സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം എന്നിവ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശ്വസനഗതി മാറുന്നു. ഇത് ആസ്മയുടെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കാം. ചിലരിൽ അമിതമായ ചിരി പോലും ശ്വാസം മുട്ടലിന് കാരണമാകാറുണ്ട്. അതിനാൽ ശാരീരികമായ ചികിത്സയോടൊപ്പം തന്നെ മാനസികമായ സുസ്ഥിതിയും ആസ്മ നിയന്ത്രണത്തിൽ പ്രധാനമാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന വ്യായാമങ്ങൾ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകും. ആസ്മ ഉണ്ടെന്ന കാരണത്താൽ കുട്ടികളെ കളികളിൽ നിന്നും മറ്റും മാറ്റി നിർത്തുന്നത് അവരിൽ മാനസികമായ തളർച്ചയുണ്ടാക്കും. ഇത് രോഗം കൂടാൻ കാരണമായേക്കാം. ആസ്മ പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്ന ധാരണ പലരെയും ചികിത്സയിൽ നിന്ന് പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ മരുന്നുകളിലൂടെയും മുൻകരുതലുകളിലൂടെയും ഈ രോഗത്തെ പൂർണ്ണമായും വരുതിയിലാക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം.

0: ശ്വാസകോശത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ആധുനിക ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായ ചുമ, ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദം എന്നിവ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായേക്കാം. ഇൻഹേലറുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഹേലർ ഉപയോഗിക്കുന്നത് വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്നോ അല്ലെങ്കിൽ അത് ശീലമായി മാറുമെന്നോ പലരും ഭയപ്പെടുന്നു. ഗുളികകളേക്കാൾ എത്രയോ സുരക്ഷിതമാണ് ഇൻഹേലറുകൾ. കാരണം ഇൻഹേലറുകൾ മരുന്നിനെ നേരിട്ട് ശ്വാസനാളങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗുളികകൾ കഴിക്കുമ്പോൾ അത് രക്തത്തിൽ കലർന്ന് ശരീരമാകെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇൻഹേലറുകൾക്ക് ഇല്ല. വളരെ കുറഞ്ഞ അളവിലുള്ള മരുന്നുകൊണ്ട് തന്നെ വേഗത്തിൽ ആശ്വാസം നൽകാൻ ഇൻഹേലറുകൾ സഹായിക്കുന്നു. ഇതൊരു ശീലമല്ല, മറിച്ച് നിങ്ങളുടെ ശ്വാസകോശത്തിന് ലഭിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വീടും പരിസരവും പൊടിയില്ലാതെ സൂക്ഷിക്കുക എന്നത് ആസ്മ രോഗികൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കിടക്ക വിരികളും പുതപ്പുകളും കൃത്യമായ ഇടവേളകളിൽ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കണം. പുകവലിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം. വീടിനുള്ളിൽ കാർപ്പറ്റുകൾ ഒഴിവാക്കുന്നത് പൊടി തടയാൻ സഹായിക്കും. വായുസഞ്ചാരമുള്ള മുറികൾ ഉറപ്പാക്കുന്നത് ശ്വാസകോശത്തിന് ഗുണം ചെയ്യും. ഭക്ഷണശീലങ്ങളും ശ്വാസകോശാരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുകളും ചേർത്ത തണുത്ത പാനീയങ്ങളും ആഹാരങ്ങളും പലരിലും ശ്വാസം മുട്ടൽ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിനിടയിലുള്ള ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആസ്മ രോഗികൾ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്വസന പേശികളെ ബലപ്പെടുത്തുന്ന യോഗയും പ്രാണായാമവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലിക്കുന്നത് ആസ്മയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വ്യായാമത്തിന് മുൻപ് ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് വ്യായാമം മൂലമുണ്ടാകുന്ന ശ്വാസം മുട്ടൽ തടയാൻ സഹായിക്കും. ആരോഗ്യ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എങ്കിലും ആസ്മയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ എല്ലാവരിലും എത്തിയിട്ടില്ല. ചെറിയ കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ കണ്ടാൽ അത് വെറും ജലദോഷമാണെന്ന് കരുതി അവഗണിക്കരുത്. ആസ്മ അറ്റാക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് രോഗിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരിക്കണം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതം ആസ്മയെ പ്രതിരോധിക്കാൻ ആവശ്യമാണ്. അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരം സംരക്ഷിക്കുകയും വേണം. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവണം. നഗരങ്ങളിലെ പുകപടലങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഈ ആസ്മ ദിനത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണെന്ന് നാം ഓർക്കണം. ശുദ്ധമായ വായുവും ശരിയായ ആരോഗ്യ പരിപാലനവും വഴി നമുക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാം. ശ്വാസകോശത്തെ സംരക്ഷിക്കാം, പരിസ്ഥിതിയെ സ്നേഹിക്കാം. നമുക്കും മറ്റുള്ളവർക്കും സുഗമമായി ശ്വസിക്കാവുന്ന ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ആരോഗ്യകരമായ ശ്വാസം, ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം വയലും വീടും. നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും എന്ന വിഷയത്തിൽ സംവാദം.
2: വയലും വീടും

0: പരിപാടികളും നടത്തുന്ന കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയും കർഷകർക്ക് ആവശ്യമായ വിത്ത്, നടീൽ വസ്തുക്കൾ, കാർഷിക സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കുകയും ചെയ്യുന്നതോടൊപ്പം കർഷകർക്കും അനുബന്ധ വകുപ്പുകൾക്കും അനുയോജ്യവും നൂതനവുമായ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രത്തിന്റെ ചുമതല. നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും. പ്രിയ ശ്രോതാക്കളെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ. ചർച്ചയിൽ കോഴിക്കോട് വെങ്ങേരി കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഷിജിനി ഇ.എം., ആരതി ബാലകൃഷ്ണൻ എന്നിവരോടൊപ്പം മാതൃകാ കർഷകരായ ഷൈല ജോസ് കൂരാച്ചുണ്ട്, പെരുവയൽ പഞ്ചായത്തിലെ ചന്ദ്രൻ മല്ലാർ വീട്ടിൽ എന്നിവരും പങ്കെടുക്കുന്നു. പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
1: നമസ്കാരം. കർഷക സുഹൃത്തുക്കളെ പരിചയപ്പെടാം. ഷൈല ചേച്ചി, ചേച്ചിയുടെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ?
2: എൻ്റെ പേര് ഷൈല, ഞാൻ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. 2019 വരെ ഞാനൊരു വീട്ടമ്മയായിരുന്നു. 2019 KVK കൃഷി വിജ്ഞാന കേന്ദ്രം പെരുവണ്ണാമൂഴി വെച്ച് ഒരു മാസത്തെ ട്രെയിനിങ് കൂടി, അത് പിന്നെയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി വന്നത്. കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചത് അപ്പോൾ അന്ന് കൂടുതലായിട്ട് ഞാൻ കുറ്റിക്കുരുമുളകും ഇഞ്ചി വിത്ത് പ്രോട്ടറിയിൽ കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു കൂടുതലായിട്ടും പഠിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ അത് കൂടാതെ ഒരു സംരംഭക കൂടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും, വാഴ, കപ്പ, ചേന, പൈനാപ്പിൾ, ചക്ക, മാമ്പഴം, അതിലെല്ലാത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്.
1: ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്?
2: കൃഷി വിജ്ഞാന കേന്ദ്രം പെരുവണ്ണാമൂഴിയിൽ വെച്ച് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ 2021 ആദ്യമായിട്ട് എനിക്ക് അലങ്കാര മത്സ്യകൃഷിക്കും കുറ്റിക്കുരുമുളക് കൃഷിക്കും ഉള്ള ഒരു അവാർഡ് കിട്ടിയത്. പിന്നെ ആത്മ കോഴിക്കോട് ജില്ലാതല കിസാൻ മേളയിൽ 2022 മികച്ച കർഷകയ്ക്കുള്ള ഒരു ബ്ലോക്ക്, ബാലശ്ശേരി ബ്ലോക്കിൻ്റെ നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വികസിത ഭാരത് സങ്കല്പ യാത്ര കൂരാച്ചുണ്ട് 2023 വെച്ചൊരു കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള സോഷ്യൽ സർവീസ് ഫോറം COD താമരശ്ശേരി 2024 ബെസ്റ്റ് വൺ എൻ്റർപ്രണർ അവാർഡും കിട്ടിയിട്ടുണ്ട്.
1: ശ്രീ ചന്ദ്രൻ, താങ്കളുടെ കൃഷി അനുഭവങ്ങൾ വിവരിക്കാമോ?
3: ഞാൻ പെരുവേൽ പഞ്ചായത്തിലെ ചെറുകുളത്തൂരാണ് താമസം. ഞങ്ങളുടെ ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമം കൂടിയാണ്. ഇപ്പോൾ അത് അവയവദാനം കൂടിയാണ്. ഞാൻ IT ഫിറ്റർ ട്രേഡും KGT അഗ്രികൾച്ചർ പാസ്സായ വ്യക്തിയാണ്. 2007 VRS വാങ്ങി കേരള സോഫ്റ്റ്വെയറിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം മുഴുവൻ സമയ കർഷകനാണ്. കൂടാതെ പാലിയേറ്റീവ് പ്രവർത്തനമുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന കൃഷി തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറികൾ, കപ്പ, ചേന, പപ്പായ എന്നിവയാണ്. കൂടാതെ മണ്ണില്ലാ ചേന കൃഷി, വിത്തിടാതെ ചെയ്ത കൃഷി എന്നിവയും ചെയ്തു വരുന്നു.
1: ചേട്ടന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്?
3: എനിക്ക് 2013 വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിൻ്റെ മികച്ച പഴം പച്ചക്കറി കർഷകനുള്ള VAPCK ഹരിതകീർത്തി അവാർഡ്, കൂടാതെ 2021 മികച്ച നെൽകർഷകനുള്ള കേരള ബാങ്കിൻ്റെ സംസ്ഥാന അവാർഡ്, 2017 കിസാൻ മേളയിലെ ഏറ്റവും മികച്ച കർഷകൻ എന്നിവ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഒട്ടനേകം ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. ഞാൻ പ്രധാനമായും കൃഷി, ഇന്ന് എൻ്റെ കൃഷി തെങ്ങ് കൃഷിയാണ്. അതിൽ ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വില കിട്ടുന്ന സമയമാണല്ലോ, അപ്പോൾ തെങ്ങ് കൃഷി ലാഭകരമാക്കുന്നതിനെ പറ്റി വിവരിക്കാമോ?
1: കേരളത്തിൻ്റെയും കോഴിക്കോട് ജില്ലയുടെയും വളരെ പ്രധാനപ്പെട്ട വിളയാണ് തെങ്ങ്. പൂവ്, കായ, തടി, ഓലകൾ എല്ലാം തന്നെ വരുമാനദായകമായതുകൊണ്ട് കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാനത്ത് തെങ്ങിൻ്റെ ഉൽപാദനക്ഷമത വളരെ കുറവാണ്. ഒരു നാടൻ തെങ്ങിൽ നിന്നും ചിട്ടയായ വളപ്രയോഗം കൊണ്ട് ശരാശരി 80 മുതൽ 90 നാളികേരം വിളയും. എന്നാൽ നമ്മുടെ നാട്ടിൽ 35 മുതൽ 40 നാളികേരം മാത്രം വിളയുമ്പോൾ നമ്മുടെ പരിചരണം മോശമാണെന്ന് വ്യക്തമാണ്. അതിന് എന്തെല്ലാം ചെയ്യണം എന്ന് നോക്കാം. കോഴിക്കോട് ജില്ലയിൽ ഡിസംബർ മുതൽ മെയ് വരെ വരൾച്ചയുടെ സമയമാണ്. ഈ മാസങ്ങളിൽ ജലസേചനം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. 7.5 മീറ്റർ ഇടയകലം നിശ്ചയിച്ച് 1 ഏക്കറിന് 71 തെങ്ങുകൾ എന്ന് നിജപ്പെടുത്തണം. കുറ്റിയേടി ഇനം തെങ്ങ് വടക്കൻ കേരളത്തിന് യോജിച്ചതാണ്. ഉണക്കിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ട്. തൈ നടുന്ന കുഴിയുടെ വലിപ്പം ചെങ്കൽ മണ്ണിൽ 1.2 m³ എന്ന കണക്കിലും പശ്ചിമരാശി മണ്ണിൽ 1 m³ എന്ന കണക്കിലും മണലിൻ്റെ അംശം കൂടിയ മണ്ണിൽ 0.75 m³ എന്ന കണക്കിലുമാണ്. ഒരു വർഷത്തിൽ തെങ്ങൊന്നിന് 1 kg വീതം കുമ്മായമോ ഡോളോമേറ്റോ നൽകേണ്ടതാണ്. ഒരു തെങ്ങിന് കുറഞ്ഞത് 1 വർഷം 25 kg ജൈവവളം ചേർക്കണമെന്നാണ് ശുപാർശിച്ചിട്ടുള്ളത്. കുമ്മായം ചേർത്ത് 1-2 ആഴ്ച കഴിഞ്ഞ് ജൈവവളം ചേർക്കാവുന്നതാണ്. ജൈവവളത്തോടൊപ്പം 1 kg വേപ്പിൻ പിണ്ണാക്ക് നൽകുന്നത് ഉത്തമമാണ്. തെങ്ങിന് രണ്ട്

കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രം കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിനു കീഴിൽ ചെറിയ വിപണന ഔട്ട്ലെറ്റായി 1996 കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ ആരംഭിക്കുകയും 2021 ഇത് കോഴിക്കോട് വേങ്ങേരിയിലേക്ക് മാറ്റുകയും തുടർന്ന് കർഷകർക്ക് ഉപകാരപ്പെടുന്ന കാർഷിക പരിശീലന പരിപാടികളും മറ്റ് വിജ്ഞാന പരിപാടികളും

തവണകളായി വളപ്രയോഗം ചെയ്യാം. മെയ് ജൂൺ മാസത്തിലും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും. അയർ എന്ന ഉപപ്രധാന സൂക്ഷ്മമൂലക മിശ്രിതം 250 ഗ്രാം വീതം ഒരു തെങ്ങിന് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നൽകണം. 2 മീറ്റർ വ്യാസത്തിൽ തടമെടുത്ത് കടഭാഗത്തു നിന്നും 3 അടി അകലത്തിൽ വളപ്രയോഗം ചെയ്യേണ്ടതാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയ വളപ്രയോഗ രീതികൾ അനുവർത്തിക്കേണ്ടത്. കായ്ക്കുന്ന തെങ്ങിന് 50 കിലോഗ്രാം ജൈവവളം നൽകേണ്ടതാണ്. യൂറിയ 1 കിലോഗ്രാം എന്ന കണക്കിലും രാജ്യ

0: കീടങ്ങളാണ് ചെമ്പൻചെല്ലി, കൊമ്പൻചെല്ലി എന്നിവ. ചെമ്പൻചെല്ലിയുടെ ആക്രമണ ലക്ഷണമായി തെങ്ങിൻ്റെ തടിയിൽ മണ്ടയോടടുത്ത് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാകും. ഈ ദ്വാരങ്ങളിൽ നിന്ന് ചകിരി ചവച്ച് തുപ്പിയതുപോലെയുള്ള ചകിരിയുടെ കൂടുകൾ പോലെ കാണാവുന്നതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ നല്ല ആരോഗ്യമുള്ള പച്ച ഇലകൾ മഞ്ഞളിച്ച് വാടി ഉണങ്ങും. മണ്ട മറഞ്ഞു വീഴുകയും ചെയ്യും ആക്രമണം രൂക്ഷമാകുമ്പോൾ. തെങ്ങിൻ്റെ തടിയിലാണ് ആക്രമണമെങ്കിൽ തെങ്ങ് കടയോടെ മറഞ്ഞു വീഴുകയും ചെയ്യുന്നു. ചെമ്പൻചെല്ലിയുടെ ആക്രമണം കുറക്കാനായിട്ട് തെങ്ങിൻ തടിയിൽ നമ്മൾ മുറിവുകളുണ്ടാകാതെ സൂക്ഷിക്കണം. അതായത് നമ്മൾ ഓല വെട്ടുമ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ വേണം ഓല വെട്ടാനായിട്ട്. ഒരു 1.2 മീറ്ററെങ്കിലും നീട്ടിയിട്ട് വേണം ഓല വെട്ടാനായിട്ട്. കൂടാതെ നമുക്ക് നിയന്ത്രണ മുൻകരുതലായിട്ട് വേപ്പം പിണ്ണാക്ക് മണലുമായി ചേർത്തിട്ട് ഓല കവിളിൽ ഇട്ട് കൊടുക്കാം. ഇതിനായി 250 ഗ്രാം വേപ്പം പിണ്ണാക്ക് 250 ഗ്രാം മണലുമായി ചേർത്ത് ഏപ്രിൽ മെയ് മാസത്തിലും അതേപോലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും മുകളിലത്തെ നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള 3 ഓലക്കവിളികളിൽ ഇട്ട് കൊടുക്കണം. രാസകീടനാശിനിയായി ആക്രമണം കൂടുതലാണെങ്കിൽ നമുക്ക് രാസകീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും. ഇതിനായി ഇമിഡാക്ലോപ്രിഡ് എന്നുള്ള കീടനാശിനി 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഈ ചെമ്പൻചെല്ലിയുടെ ദ്വാരങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം. തെങ്ങിനെ ആക്രമിക്കുന്ന മറ്റൊരു കീടമാണ് കൊമ്പൻചെല്ലി. ഈ കൊമ്പൻചെല്ലിയുടെ മുതിർന്ന വണ്ടുകളാണ് തെങ്ങിൻ്റെ കൂമ്പിനുള്ളിൽ തുളച്ചു കയറി ഉൾഭാഗം തിന്ന് തെങ്ങിൻ്റെ ഓലയെ നശിപ്പിക്കുന്നത്. വിരിഞ്ഞു വരുന്ന കൂമ്പോലകൾ കത്രിക കൊണ്ട് വെട്ടിയതുപോലെ ത്രികോണാകൃതിയിൽ കാണാം. ഇതാണ് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ലക്ഷണമായി കാണുന്നത്. കൊമ്പൻചെല്ലി ആക്രമിച്ച തെങ്ങുകളിൽ ഈ ഇതിൻ്റെ മുറിവിലൂടെ കൂമ്പച്ചീലിൻ്റെ ഫംഗസ് കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ കൊമ്പൻചെല്ലി തെങ്ങിൽ മുറിവുണ്ടാക്കിയാൽ അതിൻ്റെ സ്മെല്ലിലേക്കാണ് ചെമ്പൻചെല്ലി കൂടുതലായി ആകർഷിച്ച് വരുന്നത്. അപ്പോൾ ചെമ്പൻചെല്ലിയുടെ ആക്രമണം കുറക്കാനായി നമ്മൾ കൊമ്പൻചെല്ലിയെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. കൊമ്പൻചെല്ലി മുട്ടയിടുന്നത് ചാണകക്കുഴിയിലും അതേപോലെ വളങ്ങൾ കൂട്ടിയിട്ട സ്ഥലങ്ങളിലുമാണ്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴിയിൽ പെരുവല എന്ന ചെടിയുടെ ഇല ചേർത്ത് കൊടുക്കാവുന്നതാണ്. പെരുവലത്തിൻ്റെ ഇല ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ചെല്ലിയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നു. അതേപോലെ കൊമ്പൻചെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ട് മെറ്റാറൈസ്യം എന്നുള്ള മിത്ര കുമിൾ ഉപയോഗിക്കാം. ഇത് ചാണകക്കുഴിയിൽ അല്ലെങ്കിൽ വളങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ അളവ് 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസ്യം 750 മില്ലി വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതേപോലെ കൊമ്പൻചെല്ലിയെ പ്രതിരോധിക്കാനായി 3-4 പാറ്റ ഗുളികകൾ കവിളുകളിൽ ഇട്ട് മണലിട്ട് മൂടിക്കൊടുക്കുകയും ചെയ്യാം. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് മണലുമായി ചേർത്തിട്ട് കവിളിലിട്ട് കൊടുക്കുന്നതും ഈ കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കാനായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ആവർത്തിച്ച് ചെയ്യേണ്ടതാണ്. കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കാനായി മറ്റ് വേറെ ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് കണ്ണി അടുപ്പമുള്ള വല. മീൻ വല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നാമ്പോലയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുന്നത് ഈ കൊമ്പൻചെല്ലി അകത്തേക്ക് കടക്കുന്നത് തടയാനായിട്ട് സാധിക്കും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നിയന്ത്രണ മാർഗ്ഗമാണ്. കൊമ്പൻചെല്ലി കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ വല നമ്മൾ ഈ രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ചെമ്പൻചെല്ലി അതിൽ വലകളിൽ കുരുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ആക്രമണം കൂടുതലായിട്ട് ഉള്ള സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതാണ്.
1: കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായും തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണല്ലോ കൂമ്പുചീയൽ, അതിനെപ്പറ്റി വിശദീകരിക്കാമോ?
0: കൂമ്പുചീയൽ തെങ്ങിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ്. ഇത് സാധാരണയായി മഴക്കാലത്താണ് കൂടുതലായി കാണുന്നത്. രോഗം ബാധിച്ച തെങ്ങിൻ്റെ നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലകൾ വാടി മഞ്ഞളിച്ച് തൂങ്ങിക്കിടക്കുന്നു. നാമ്പോലകൾ വലിച്ചാൽ എളുപ്പത്തിൽ ഊരി വരുന്നതായും കാണാം. കൂടാതെ അഴുകിയ ഭാഗങ്ങളിൽ മണ്ടയിലൊക്കെ അസഹ്യമായ ദുർഗന്ധം ഉണ്ടാകും. അടിഭാഗത്തെ ഓലകൾ മാത്രം അവശേഷിച്ച് വളർച്ച മുരടിച്ച് തെങ്ങ് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ കൂമ്പുചീയൽ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാനായി മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. സാധാരണയായി തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി മഴക്കാലത്ത് 1% ബോഡോ മിശ്രിതം നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകളിൽ തളിച്ചു കൊടുക്കണം. കേടുബാധിച്ച നാമ്പോലകളുടെ ഭാഗങ്ങൾ ചെത്തിമാറ്റി ബോഡോ കുഴമ്പ് പുരട്ടി പൊതിഞ്ഞ് വെച്ച് കൊടുക്കേണ്ടതാണ്. അതേപോലെ കൂമ്പുചിയൽ പോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു രോഗമാണ് തഞ്ചാവൂർ വാട്ടം, കൂടാതെ ചെന്നീരൊലിപ്പ് എന്നീ രണ്ട് രോഗങ്ങളും. ഇത് നിയന്ത്രിക്കാനായി മുൻകരുതൽ

0: ഇതലായി 50 കിലോ ജൈവവളം തെങ്ങിൻ തടത്തിൽ ചേർത്തു കൊടുക്കണം. ഇതോടൊപ്പം ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടമാക്കിയ ചാണകം തടത്തിൽ ചേർത്തു കൊടുക്കുന്നതും ഈ തഞ്ചാവൂർ വാട്ടം, ചെന്നീരൊലിപ്പ് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനായി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ 5 കിലോ വേപ്പും പിണ്ണാക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കുന്നതും തെങ്ങിൻ്റെ ഇതുപോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നല്ലതാണ്.
1: മാഡം, പച്ചക്കറി കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് വിശദീകരിക്കാമോ?
2: നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. കേരളത്തിലെ മണ്ണ് പുളിരസമുള്ളതായതുകൊണ്ട് സെന്റ് 1 2 കിലോഗ്രാം എന്ന തോതിൽ കുമ്മായം നൽകേണ്ടതാണ്. 2 ആഴ്ച ഇടവേളകളിൽ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച ജൈവവളം നൽകുന്നത് ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ സഹായിക്കും. വേപ്പിൻ പിണ്ണാക്ക് സെന്റ് 1 1 കിലോഗ്രാം എന്ന തോതിൽ നടീൽ സമയത്ത് നൽകുന്നത് കീടനിയന്ത്രണത്തിന് ഉത്തമമാണ്. നടുമ്പോൾ നിഷ്കർഷിച്ച അകലത്തിൽ നടേണ്ടതാണ്. അടുപ്പിച്ച് നടുമ്പോൾ കീടരോഗബാധയ്ക്ക് സാധ്യതയേറുന്നു.
3: പച്ചക്കറി കൃഷിയിലെ ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ?
0: പച്ചക്കറി വിളകളിൽ അത്യുൽപാദന ശേഷിയുള്ള നിരവധി ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയും അതേപോലെ മറ്റ് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും നിരവധി ഇനങ്ങൾ പുറത്തിറക്കാറുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷിയുള്ളവയും അതേപോലെ അത്യുൽപാദന ശേഷിയുള്ളവയും ആയിരിക്കും. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ചുവന്ന ചീരയുടെ ഒരു ഇനമാണ് KAU വൈഗ. ഇത് പലതവണയായി മുറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇനമാണ്. മികച്ച വിളവും ലഭ്യമാണ്. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കക്കിരിയുടെ ഒരു ഹൈബ്രിഡ് ഇനമാണ് KPCH1. ഇത് മികച്ച വിളവ് തരുന്ന ഒരു ഹൈബ്രിഡ് ഇനമാണ്. കടും പച്ച നിറത്തിലുള്ള കക്കിരിയാണ്. നല്ല ക്രിസ്പായിട്ടുള്ള ഇനമാണ്. നല്ല ടേസ്റ്റുള്ള ഇനം കൂടിയാണ്. ഇത് തുറസായ സ്ഥലത്തും അതേപോലെ മഴമറയിലും കൃഷി ചെയ്യാം. കൂടാതെ കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള മറ്റൊരു ഹൈബ്രിഡ് പീച്ചിലിൻ്റെ മറ്റൊരു ഹൈബ്രിഡാണ് KRH1 എന്ന ഹൈബ്രിഡ്. കൈപ്പയുടെ 2 ഹൈബ്രിഡ് ഇനങ്ങളാണ് പ്രഗതി, പ്രജനി. 2025 പുറത്തിറക്കിയ കാർഷിക സർവകലാശാല പുറത്തിറക്കിയ 2 ഹൈബ്രിഡ്സാണ് പ്രജനി, പ്രഗതി. പ്രജനി പച്ച നിറത്തിലുള്ള കായുള്ളതും പ്രഗതി ഇളം പച്ച അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള കായുള്ളതുമായിട്ടുള്ള കൈപ്പയുടെ ഹൈബ്രിഡ് ഇനങ്ങളാണ്. കുരുവില്ലാത്ത തണ്ണിമത്തൻ ഹൈബ്രിഡ് ഇനങ്ങളാണ് സ്വർണ, ഷോണിമ. സ്വർണ എന്നുള്ളത് മഞ്ഞ നിറത്തിലുള്ള കാമ്പുള്ളതും ഷോണിമ ചുവപ്പ് നിറത്തിലുള്ള കാമ്പുള്ള ഇനവുമാണ്.
3: കീടരോഗ നിയന്ത്രണത്തിന് പ്രധാന മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഒന്ന് വിവരിക്കാമോ?
2: മിത്രാണുക്കളുടെ ഉപയോഗം കൃഷിയുടെ ആരംഭത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് തുടങ്ങിയ മിത്രാണുക്കൾ മണ്ണിലിട്ട് കൊടുക്കണം. മണ്ണിൽ കാണുന്ന മിത്രകുമിളാണ് ട്രൈക്കോഡർമ. ഇവയ്ക്ക് ചെടികളിൽ രോഗമുണ്ടാക്കുന്ന കുമിളുകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ട്രൈക്കോഡർമയുടെ തന്തുക്കൾ രോഗകാരികളായ കുമിളുകളെ നശിപ്പിക്കുന്നു. മണ്ണിലെ പോഷകങ്ങൾ ചെടികൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. 1 കിലോ ട്രൈക്കോഡർമ, 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 100 കിലോ ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് മഴയും വെയിലുമേൽക്കാത്ത സ്ഥലത്ത് കൂട്ടിയിടണം. 1 ആഴ്ച ഇളക്കി കൊടുക്കുകയും ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ ചണച്ചാക്ക് കൊണ്ട് മൂടിയിടുക. 10-15 ദിവസം കഴിയുമ്പോൾ സമ്പുഷ്ടീകരിച്ച ജൈവവളം ലഭിക്കും. ചെടികൾക്ക് ചാണകപ്പൊടി നൽകുന്നതിന് പകരം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം നൽകുമ്പോൾ കുമിൾ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. സ്യൂഡോമോണാസ് എന്ന മിത്ര ബാക്ടീരിയയ്ക്ക് രോഗകാരികളായ കുമിളുകൾ, ബാക്ടീരിയകൾ എന്നിവയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. വിളകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. വിളകളുടെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. വിത്തുപരിചരണം, തൈകളുടെ പരിചരണം, മണ്ണിൽ ചേർത്ത് കൊടുക്കൽ, ഇലകളിൽ തളിച്ചു കൊടുക്കൽ എന്നീ രീതികളിലാണ് സ്യൂഡോമോണസിൻ്റെ പ്രയോഗം. വിത്ത് പരിചരണത്തിനായി 10 ഗ്രാം സ്യൂഡോമോണസ് പൊടി 1 കിലോഗ്രാം വിത്തിന് എന്ന തോതിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാണ് ഉപയോഗിക്കേണ്ടത്. പറിച്ചു നടുന്നതിന് മുൻപ് തൈകളുടെ വേരുകൾ 15 മിനിറ്റ് നേരം 250 ഗ്രാം സ്യൂഡോമോണസ് പൊടി 750 ml വെള്ളത്തിൽ കലർത്തി മുക്കി വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. മണ്ണിൽ ചേർത്ത് കൊടുക്കാനും ഇലകളിൽ തളിക്കാനും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 5 ml ദ്രാവക സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി പ്രയോഗിക്കാവുന്നതാണ്.
0: കാർഷിക വിളകളിൽ

0: ഇപ്പം രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു, എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതിനെക്കുറിച്ച്. അതേപോലെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പ്രധാന പ്രശ്നമായി വരുന്നത് പച്ചക്കറി വിളകളിലെ കീടങ്ങളാണ്. പ്രധാന കീടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇലദീനി പുഴുക്കൾ, കായും തണ്ടും തുരക്കുന്ന പുഴുക്കൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ജൈവ രീതിയിൽ ബ്യുവേറിയ, ലക്കാനിസീലിയം, മെറ്റാറൈസിയം, പൊച്ചോണിയ, പെസിലോമൈസസ്, മിത്ര നിമാവിരകൾ തുടങ്ങി ജൈവ നിയന്ത്രണ ഉപാധികൾ നമുക്ക് ലഭ്യമാണ്. ബ്യുവേറിയ എന്ന മിത്ര കുമിൽ പുഴുക്കൾക്കെതിരെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് മറ്റ് പ്രധാന പ്രശ്നം നമ്മൾ പച്ചക്കറി ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ മണ്ടരി, ഇലപ്പേൻ, വെള്ളീച്ച, മുഞ്ഞ തുടങ്ങിയ കീടങ്ങളെ നിയന്ത്രിക്കാനായി ലക്കാനിസീലിയം എന്ന മിത്ര കുമിൾ ഉപയോഗിക്കാം. കൂടാതെ ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നമ്മൾക്ക് കുറച്ചു കൊണ്ടുവരാനായി യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് അല്ലെങ്കിൽ മഞ്ഞക്കിണി, അതേപോലെ നീലക്കിണി എന്നിവ കൃഷിയിടത്തിൽ സ്ഥാപിക്കുന്നതിലൂടെ ഈ കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാനായിട്ട് സാധിക്കും. ലക്കാനിസീലിയം, ബ്യുവേറിയ ഇത്തരം മിത്ര കുമിൾ ഉപയോഗിക്കുന്നത് 20 ഗ്രാം ലക്കാനിസീലിയം പൊടി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വൈകുന്നേരങ്ങളിൽ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: മേഡം, ഇപ്പോൾ അയർ എന്ന സൂക്ഷ്മ മൂലക്കൂട്ട് ഉണ്ടല്ലോ, അതിൽ ഈ വിളകൾക്ക് വ്യത്യസ്തങ്ങളായിട്ട് വെവ്വേറെ ഉണ്ടോ? എൻ്റെ ഒരു സംശയമാണ്.
0: നമ്മൾ കൃഷി എപ്പോഴും ചെയ്യുമ്പോൾ പ്രധാന വളങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് സൂക്ഷ്മമൂലക വളങ്ങൾ. അതായത് സൂക്ഷ്മമൂലക വളങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചെടിക്ക് ആവശ്യമുള്ളൂ. എന്നാൽ അത് ആവശ്യമുള്ള അളവിൽ ചെടിക്ക് ലഭ്യമായില്ല എങ്കിൽ വിളകളിൽ അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കും. ഇത്തരം പോഷക കമ്മി ലക്ഷണങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇത് രോഗങ്ങളോ കീടങ്ങളോ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സൂക്ഷ്മമൂലക വളപ്രയോഗത്തിലൂടെ ഇത്തരം പോഷക കമ്മി ലക്ഷണങ്ങൾ കുറച്ച് നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നതാണ്. ഇത്തരം ഒരു ഉപപ്രധാന സൂക്ഷ്മമൂലക മിശ്രിതമാണ് അയർ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചിട്ടുള്ള ഒരു സൂക്ഷ്മമൂലക വളക്കൂട്ടാണ് അയർ. കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് ഈ അയർ എന്നുള്ള സൂക്ഷ്മമൂലക വളക്കൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അയർ ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. ഇത് ഓരോ വിളകൾക്ക് വേറെ വേറെയായി അയർ ഇല്ല. ഇത് ഉപയോഗിക്കുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത്, ഉപയോഗിക്കുന്ന അളവിലാണ് വ്യത്യാസം വരുന്നത്. അയർ പ്രധാനമായി വാഴ കൃഷിയിലാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പച്ചക്കറി, കുരുമുളക്, കവുങ്ങ്, തെങ്ങ് തുടങ്ങിയ വിളകൾക്കും അയർ ഉപയോഗിക്കാം. വാഴയ്ക്ക് നേന്ത്രവാഴയുടെ കണക്കിനാണെങ്കിൽ വാഴ നട്ടിട്ട് 2-ാമത്തെ മാസം 100 ഗ്രാം അയർ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വാഴ നട്ട് 4-ാമത്തെ മാസം 100 ഗ്രാം അയർ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. വാഴയുടെ കടക്കിൽ നിന്നും 10 സെൻറ്റിമീറ്റർ അകലത്തിൽ തടത്തിൽ വിതറി മണ്ണിലിളക്കി ചേർത്ത് നനച്ചു കൊടുക്കണം. വാഴക്കുലയുടെ ഗുണവും തൂക്കവും വർദ്ധിക്കുന്നതോടൊപ്പം രോഗപ്രതിരോധത്തിനും അയർ മികച്ചതാണ്. ഇത് കൂടാതെ പച്ചക്കറി വിളകൾക്കാണെങ്കിൽ 1 സെൻറ്റിന് 1/2 കിലോ അയർ മണ്ണിൽ ചേർത്ത് ഉപയോഗിക്കാം. ഇനി 1 തൈക്കാണെങ്കിൽ 10 ഗ്രാം അയർ ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം. കവുങ്ങിനാണെങ്കിൽ 100 ഗ്രാം അയർ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. തെങ്ങിന് 250 ഗ്രാം അയർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മണ്ണിൽ ചേർത്ത് നനച്ചുകൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അയർ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് മണ്ണിൻ്റെ pH അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം അയർ മണ്ണിൽ ചേർത്ത് കൊടുക്കാനായിട്ട്.
2: കൃഷിയിൽ സൂക്ഷ്മമൂലകങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴാണല്ലോ നമ്മൾ സംസാരിച്ചത്. വേറെ ഏതെങ്കിലും സൂക്ഷ്മമൂലകങ്ങളും കേന്ദ്രത്തിൽ ലഭ്യമാണോ?
0: നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ജൈവവളങ്ങളും രാസവളങ്ങളും എല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താലും പലപ്പോഴും വിളകളുടെ വളർച്ച കുറയുന്നതായിട്ടും അതേപോലെ വിളവ് കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇത് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ രോഗങ്ങളോ കീടങ്ങളോ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതിങ്ങനത്തെ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് പരിഹരിക്കാനായിട്ട് സൂക്ഷ്മമൂലക മിശ്രിതങ്ങൾ കൃഷിയിൽ ഉപയോഗിക്കാനായിട്ട് ഇന്ന് ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള സൂക്ഷ്മമൂലക കൂട്ടുകളാണ് അയർ, സമ്പൂർണ, മൈക്രോസോൾ, ന്യൂട്രിസ്റ്റിക്ക് മുതലായവ. ഇതിൽ സമ്പൂർണ 3 തരത്തിൽ ലഭ്യമാണ്. വാഴയ്ക്കുള്ളത്, നെല്ലിനുള്ളത്, പച്ചക്കറിക്കുള്ളത്. സമ്പൂർണ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കാനായിട്ടാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അയർ മണ്ണിൽ ചേർത്ത് ഉപയോഗിക്കുന്നതാണ്, സമ്പൂർണ ഇലകളിൽ തളിച്ചു കൊടുക്കാനുള്ളതാണ്. സമ്പൂർണ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ 5 ഗ്രാം സമ്പൂർണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് പച്ചക്കറി തൈ നട്ട് 15 ദിവസം കഴിയുമ്പോൾ ഇലകളിൽ തളിച്ചു

0: കൊടുക്കണം. പിന്നീട് രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. പൂക്കളും കായകളും കൂടുതൽ ഉണ്ടാവുന്നതിന് ഇത് സഹായിക്കും. മൈക്രോസോൾ എന്നുള്ളതും ഒരു ദ്രാവക സൂക്ഷ്മമൂലക മിശ്രിതമാണ്. ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കാനുള്ളതാണ്. വാഴ, പച്ചക്കറി, കുരുമുളക് ഇവയ്ക്കെല്ലാം മൈക്രോസോൾ എന്നുള്ള സൂക്ഷ്മമൂലക മിശ്രിതം ഉപയോഗിക്കാം. ന്യൂട്രിസ്റ്റിക് എന്നുള്ളത് ഒരു വളച്ചോക്ക് എന്ന രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതും കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഒരു വളച്ചോക്കാണ്. ഇത് പച്ചക്കറി കൃഷിക്കാണ് ഉപയോഗിക്കുന്നത്. ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടികളിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇത് ചട്ടികളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഒരു പച്ചക്കറി തൈക്ക് ഒരു വളച്ചോക്ക്. പച്ചക്കറി തൈ നട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പച്ചക്കറി തൈയുടെ തണ്ടിൽ നിന്നും ഒരു 2 ഇഞ്ച് മാറി മണ്ണിളക്കി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നും സാവധാനം ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ലയിച്ച് സാവധാനം ചെടിക്ക് ലഭ്യമാകുന്നു. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ചോക്ക് കൂടെ ഒരു ചെടിക്ക് വെച്ചു കൊടുക്കാം. ഇത് സാവധാനം സ്ഥിരമായിട്ട് ചെടിക്ക് വളങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഈ ചോക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാഡം സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ചോക്ക് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ഇട്ട് ഓരോ മാസം വെച്ച് കഴിയുമ്പോൾ മറ്റു വളങ്ങളുടെ അളവ് നമ്മൾക്ക് കുറയ്ക്കാവോ? അതിനെക്കുറിച്ചൂടെ ഒന്ന് വിവരിക്കാവോ?
0: പച്ചക്കറി തൈ നടുമ്പോൾ നമ്മൾ മണ്ണ് തയ്യാറാക്കി ആണ് പച്ചക്കറി തൈ നടുന്നത്. ആദ്യമേ കുമ്മായം ചേർത്ത് മണ്ണിൻ്റെ പുളിരസം മാറ്റി അതിനുശേഷം ജൈവവളം ചേർത്ത് കൊടുത്ത് അതിനുശേഷം തൈ നട്ട് അതിനുശേഷം ന്യൂട്രിസ്റ്റിക് അല്ലെങ്കിൽ വളച്ചോക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളച്ചോക്ക് ഉദ്ദേശിക്കുന്നത് ചട്ടികളിലേക്കുള്ള തൈകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ജൈവവളം ചേർത്ത് നടുന്നു, അതിനുശേഷം ന്യൂട്രിസ്റ്റിക് വെച്ച് കൊടുക്കുന്നു. പിന്നീട് ഈ ചെടിക്ക് ഈ ന്യൂട്രിസ്റ്റിക്കിൽ നിന്നുള്ള വളങ്ങൾ മതിയാകും. ഇത് കൂടാതെ നമുക്ക് സ്ലറിയൊക്കെ ആയിട്ടുള്ള ജൈവ ദ്രാവക വളങ്ങൾ ഒഴിച്ചു കൊടുക്കാം. എങ്കിലും രാസവളത്തിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഇതിൽ നിന്ന് സാവധാനം ചെടിക്ക് ലഭിച്ചോളും.
2: നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കാർഷിക മുറകളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ചർച്ചയിൽ കോഴിക്കോട് വേങ്ങേരി കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഷിജിനി ഇ എം, ആരതി ബാലകൃഷ്ണൻ എന്നിവരോടൊപ്പം മാതൃകാ കർഷകരായ ഷൈല ജോസ് കൂരാച്ചുണ്ട്, ചന്ദ്രൻ മല്ലാർ വീട്ടിൽ എന്നിവരും പങ്കെടുത്തു. ഈ ചർച്ചയുടെ തുടർന്നുള്ള ഭാഗം നാളെ വൈകിട്ട് വയലും വീടും പരിപാടിയിൽ.

0: ഇതോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു.
1: വയലും വീടും.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിണ്ടലിന് കോഴിക്കോട് 25,800 രൂപ, വടകര 25,600 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 14,500 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 4,200 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 24,000 രൂപ, പൊന്നാനി 18,000 രൂപ, കോഴിക്കോട് 17,120 രൂപ, മഞ്ചേരി കിൻഡലിന് 5,800 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 24,800 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,600 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,600 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് കിൻഡലിന് 9,000 രൂപ, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ.

0: രൂപ. കൊട്ടപ്പാക്ക കിണ്ടലിന് കോഴിക്കോട് പഴയത് 38,000 രൂപ, കോഴിക്കോട് പുതിയത് 38,000 രൂപ, മാനന്തവാടി പഴയത് 36,000 രൂപ. പുകയില മിനപാളയം കിണ്ടലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 35,000 രൂപ. കുരുമുളക് കിണ്ടലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിണ്ടലിന് പാലക്കാട് 27,500 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിണ്ടലിന് മാനന്തവാടി പുതിയത് 6,500 രൂപ. പച്ചക്കപ്പ കിണ്ടലിന് കോഴിക്കോട് 2,300 രൂപ, മാനന്തവാടി 2,500 രൂപ. ഉണക്കക്കപ്പ കിണ്ടലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര കിണ്ടലിന് കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 5,350 രൂപ. നിലക്കടല കിണ്ടലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,000 രൂപ, കോഴിക്കോട് 11,800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 600 രൂപ, മാനന്തവാടി ലഗോൺ 620 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിണ്ടലിന് കോഴിക്കോട് 4,700 രൂപ, മാനന്തവാടി 3,800 രൂപ. പഞ്ചസാര കിണ്ടലിന് പാലക്കാട് 4,420 രൂപ, കോഴിക്കോട് 4,300 രൂപ, മാനന്തവാടി 4,350 രൂപ. മഞ്ഞൾ കിണ്ടലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിണ്ടലിന് പാലക്കാട് 2,300 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 3,300 രൂപ, മാനന്തവാടി 2,900 രൂപ. അരി കോഴിക്കോട് കിണ്ടലിന് മീഡിയം ജീരകശാല 17,800 രൂപ, പാലക്കാട് മട്ട 4,600 രൂപ, ബോധന 3,600 രൂപ. അരി മാനന്തവാടി കിണ്ടലിന് ഗന്ധകശാല 18,400 രൂപ, മട്ട 4,600, കുറുവ 4,200 രൂപ. അരി പാലക്കാട് കിണ്ടലിന് മട്ട 4,600 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,600 രൂപ, എപി 1,400 രൂപ, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ കിണ്ടലിന് മട്ട 4,800 രൂപ, AST 4,000 രൂപ, പൊന്മണി 4,000 രൂപ, വെള്ളപ്പൊന്നി 6,000 രൂപ. കടല കിണ്ടലിന് കോഴിക്കോട് 6,500 രൂപ, മാനന്തവാടി 7,000 രൂപ. നെല്ല് കിണ്ടലിന് മാനന്തവാടി മട്ട 2,500 രൂപ. കമ്പോള മൊത്തവ്യാപാര വിലനിലവാര ബുള്ളറ്റിനാണ് ഇപ്പോൾ കേട്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും പലയിടങ്ങളിൽ മഴ പെയ്തു. പാലക്കാട്, കൊല്ലം ജില്ലകളിലെ പരമാവധി താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. കേരളത്തിൽ മറ്റിടങ്ങളിൽ വലിയ മാറ്റമില്ല. സിയാൽ കൊച്ചിയിലും പാലക്കാടും ഏറ്റവും ഉയർന്ന താപനില 34.9 ഡിഗ്രി സെൽഷ്യസ് ആയി രേഖപ്പെടുത്തി. അടുത്ത 7 ദിവസത്തിൽ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ലക്ഷദ്വീപിലും പല സ്ഥലങ്ങളിലും മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് മുന്നറിയിപ്പുകളില്ല.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ BJP നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കും.

0: പ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും ബിജെപി വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ ടി വി കെയ്ക്കായി. ബി സി കെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എംഎൽഎമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 എംഎൽഎമാർ വീതമുള്ള സിപിഐയും സിപിഐഎമ്മും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ടി വി കെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആറിലേക്കര കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാമമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
0: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ECI നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5 സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6 സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ

0: കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് എൽ പി ജി ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ എൽ പി ജി വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
1: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की. इसके अलावा और भी बहुत सारे कदम लिए, जैसे कि रिफाइनरीज के अंदर एलपीजी प्रोडक्शन को इंक्रीज करना, पीएनजी कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है.
0: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച 2 ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVKക്ക് CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം യുവവാണി. നിഴൽ ചിത്രം വരയ്ക്കും വേനൽ പകലുകൾ.
3: ആകാശവാണി കോഴിക്കോട്. യുവവാണി.
2: യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് യുവവാണിയിൽ ആദ്യം CITS പ്രവേശനത്തിന്റെ വിശദവിവരങ്ങൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഷൗക്കത്ത് ഹുസൈൻ കെ, ട്രെയിനിംഗ് ഓഫീസർ, നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട്.
4: നമസ്കാരം. കേരളത്തിലെ തൊഴിലന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും ആകാശവാണിയുടെ ഈ സവിശേഷ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മികച്ച അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന സുവർണ അവസരമാണ് CITS പരിശീലന പദ്ധതി. നൈപുണ്യ ഇന്ത്യ, വികസിത ഇന്ത്യ. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിൻ്റെ നൈപുണ്യ തലസ്ഥാനം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ബിരുദങ്ങൾ നേടുന്നതിനേക്കാൾ പ്രായോഗികമായ തൊഴിൽ നൈപുണ്യം

ണ്യം നേടിയെടുക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്കിൽ ഇന്ത്യ മിഷനിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കളെ സ്വയം പര്യാപ്തരാക്കാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം താൽപ്പര്യമാണ് കാണിക്കുന്നത്. രാജ്യത്തെ ഓരോ യുവാവും ആധുനിക സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടണമെന്നും അതുവഴി അവർ തൊഴിലന്വേഷകർ എന്നതിലുപരി തൊഴിൽദാതാക്കളായി മാറണമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട്. ഈ ലക്ഷ്യത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന മികച്ച അധ്യാപകരെ വാർത്തെടുക്കുന്ന പ്രായോഗിക പരിശീലന പദ്ധതിയാണ് CITS. ആർക്കൊക്കെ അപേക്ഷിക്കാം? ITI, ഡിപ്ലോമ, BTech ഉള്ളവർക്കും അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ ഈ കോഴ്സുകൾ കേന്ദ്ര നൈപുണ്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നടത്തപ്പെടുന്നത്. NSTI കാലിക്കറ്റ്, കോഴിക്കോട്ട് ഗോവിന്ദപുരത്താണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും 3 ട്രേഡുകളിലാണ് പരിശീലനം നൽകുന്നത്: മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്. 2, NSTI വുമൺ, തിരുവനന്തപുരം. തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമായും വനിതകൾക്കായുള്ളതാണ്. ഇവിടെ ലഭ്യമായ കോഴ്സുകൾ ഇവയാണ്: ഓഫീസ് മാനേജ്മെൻറ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ, ഡ്രസ് മേക്കിംഗ്, ഇലക്ട്രോണിക്സ് മെക്കാനിക്. ഇനി ഓരോ ട്രേഡിൻ്റെയും പഠന ലക്ഷ്യങ്ങൾ. ഇലക്ട്രീഷ്യൻ: ഈ കോഴ്സിലൂടെ ട്രെയിനികൾക്ക് വൈദ്യുത സർക്യൂട്ടുകൾ, മെഷീൻ വൈൻഡിംഗ്, ഇൻഡസ്ട്രിയൽ പാനൽ വയറിംഗ് എന്നിവയിൽ അഗാധമായ പ്രായോഗിക ജ്ഞാനം ലഭിക്കുന്നു. AC/DC മോട്ടോറുകൾ, ട്രാൻസ്ഫോർമറുകൾ എന്നിവയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കാനും അവയുടെ തകരാറുകൾ ശാസ്ത്രീയമായി പരിഹരിക്കാനും ഇവർ പ്രാപ്തരാകുന്നു. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് പ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജോലി ചെയ്യാനും തൊഴിലിടങ്ങളിലെ അപകട സാധ്യതകൾ ഒഴിവാക്കാനുമുള്ള പരിശീലനം ഇതിൻ്റെ ഭാഗമാണ്. കൂടാതെ ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ, സോളാർ പാനലുകൾ എന്നിവയുടെ ഇൻസ്റ്റലേഷനിൽ ആധുനിക രീതികൾ ഇവർ പഠിക്കുന്നു. ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ സങ്കീർണമായ ഇലക്ട്രിക്കൽ ഡയഗ്രാമുകൾ വിദ്യാർത്ഥികൾക്ക് ലളിതമായി പകർന്നു നൽകാനും പ്രായോഗിക ക്ലാസുകൾ ചിട്ടയോടെ നയിക്കാനും ആവശ്യമായ വൈദഗ്ധ്യം ഈ സിലബസ് ഉറപ്പാക്കുന്നു. ഇലക്ട്രോണിക്സ് മെക്കാനിക്: ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ കൺട്രോളറുകൾ, സെൻസറുകൾ എന്നിവയുടെ ആധുനികമായ ഉപയോഗമാണ് ഈ ട്രേഡിൻ്റെ കാതൽ. അത്യാധുനികമായ PCB ഡിസൈനിങ്, എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്നിവയിൽ ട്രെയിനികൾക്ക് പ്രാവീണ്യം ലഭിക്കുന്നു. SMD കമ്പോണന്റുകൾ കൈകാര്യം ചെയ്യാനും ആധുനിക ടെസ്റ്റിംഗ് ഉപകരണങ്ങളായ CRO, DSO എന്നിവ ഉപയോഗിച്ച് സർക്യൂട്ടുകൾ പരിശോധിക്കാനും ഇവർ പഠിക്കുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ തകരാറുകൾ പരിഹരിക്കുന്നതിലെ സൂക്ഷ്മതയും ഗുണനിലവാരവും സിലബസിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, ഓപ്റ്റിക്കൽ ഫൈബർ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ നൽകാനും അവരെ വ്യവസായ ലോകത്തിന് അനുയോജ്യരായ ടെക്നീഷ്യന്മാരാക്കി മാറ്റാനുമുള്ള അധ്യാപന പരിശീലനം ഇവർക്ക് ലഭിക്കുന്നു. 3, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ശീതീകരണ സംവിധാനങ്ങളുടെ സങ്കീർണമായ പ്രവർത്തന രീതികളും ഇൻവെർട്ടർ സാങ്കേതിക വിദ്യയും ഇതിൽ വിശദമായി പഠിക്കുന്നു. ഗാർഹിക റെഫ്രിജറേറ്ററുകൾ മുതൽ വ്യവസായശാലകളിലെ ചില്ലർ പ്ലാന്റുകൾ വരെ ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻ്റനൻസ് നടത്താനും ഇവർ പ്രാപ്തരാകുന്നു. പരിസ്ഥിതി സൗഹൃദമായ റെഫ്രിജറൻറ്റുകൾ ഉപയോഗിക്കുന്നതിനും ഓസോൺ പാളിക്ക് ഹാനികരമായ വാതകങ്ങളുടെ ചോർച്ച തടയുന്നതിനുമുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഇതിൻ്റെ ഭാഗമാണ്. എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളിലെ ലോഡ് കാൽക്കുലേഷൻ, ഗ്യാസ് ചാർജിംഗ് എന്നിവയിൽ ശാസ്ത്രീയമായ അറിവ് ലഭിക്കുന്നു. ഒരു ലാബ് ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഗ്യാസ് വെൽഡിംഗ്, ബ്രേസിംഗ് തുടങ്ങിയ ജോലികൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാനും അവരിൽ ഉത്തരവാദിത്തബോധം വളർത്താനുമുള്ള കഴിവ് ഇവർ നേടിയെടുക്കുന്നു. 4, ഓഫീസ് മാനേജ്മെൻറ്. ആധുനികമായ ഒരു ഓഫീസിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ കാര്യക്ഷമമായി നിയന്ത്രിക്കാനാണ് ഈ കോഴ്സ് ലക്ഷ്യമിടുന്നത്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, സ്റ്റെനോഗ്രാഫി, ഓഫീസ് ഓട്ടോമേഷൻ, സോഫ്റ്റ്വെയറുകൾ എന്നിവയിൽ ട്രെയിനികൾ പൂർണ്ണ വൈദഗ്ധ്യം നേടുന്നു. ഔദ്യോഗികമായ കത്തുകൾ തയ്യാറാക്കാനും ഫയൽ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ചിട്ടപ്പെടുത്താനും പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യാനും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓഫീസിൻ്റെ
സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ മര്യാദകളും സമയക്രമീകരണവും ഇവർ പഠിക്കുന്നു. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ പുതിയ തലമുറയെ

0: പാർട്ടെടുക്കാൻ ആവശ്യമായ ലെക്ചറിംഗ് സ്കില്ലുകളും വിദ്യാർത്ഥികളെ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൂടെ നയിക്കാനുമുള്ള പാഠവും ഈ സിലബസ് പ്രദാനം ചെയ്യുന്നു. 5. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. ഐ ടി ലബോറട്ടറികളുടെ നിയന്ത്രണവും സോഫ്റ്റ്വെയറുകളുടെ പ്രായോഗികമായ അറിവുമാണ് ഈ കോഴ്സിൻ്റെ ലക്ഷ്യം. വിൻഡോസ്, ലിനക്സ് തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, വിപുലമായ നെറ്റ്വർക്കിംഗ് ക്രമീകരണങ്ങൾ, വെബ് ഡിസൈനിംഗ് എന്നിവയിൽ ഇവർ വൈദഗ്ധ്യം നേടുന്നു. സൈബർ സുരക്ഷ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്നിവയിലെ ആഴത്തിലുള്ള പാഠങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ സാക്ഷരതയും പ്രോഗ്രാമിംഗ് ലോജിക്കും വിദ്യാർത്ഥികളിലേക്ക് ഫലപ്രദമായി എത്തിക്കാനുള്ള പരിശീലനം ഇവർക്ക് ലഭിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ പ്രായോഗിക പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്യാനും ഐ ടി വിപ്ലവത്തിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ കഴിവുകളെ വികസിപ്പിക്കാനുമുള്ള ശേഷി ഈ സിലബസ് നൽകുന്നു. ഡ്രസ് മേക്കിംഗ്. വസ്ത്ര രൂപകൽപ്പനയിലെ സാങ്കേതികവും സർഗാത്മകവുമായ വശങ്ങളാണ് ഈ കോഴ്സിലൂടെ കൈവരിക്കുന്നത്. പാറ്റേൺ നിർമ്മാണം, ഡ്രേപ്പിംഗ്, തുണികളുടെ സ്വഭാവം തിരിച്ചറിയുക എന്നിവയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. അത്യാധുനിക വ്യാവസായിക തയ്യൽ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനും അവയുടെ അറ്റകുറ്റപ്പണികൾ നടത്താനുമുള്ള പ്രായോഗിക അറിവ് ഇതിൻ്റെ ഭാഗമാണ്. വസ്ത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട കൃത്യമായ അളവുകൾ, ഫിനിഷിംഗ് ക്വാളിറ്റി എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നു. ഫാഷൻ ഇൻഡസ്ട്രിയൽ അധ്യാപകരായി മാറുന്നവർക്ക് ആവശ്യമായ ഡിസൈനിങ് ആശയങ്ങൾ പകർന്നു നൽകാനും വിദ്യാർത്ഥികളിൽ സർഗാത്മകമായ കഴിവുകൾ വളർത്താനുമുള്ള പ്രത്യേക പരിശീലനവും ഇതിലൂടെ ലഭിക്കുന്നു. ഫീസ് ഘടന. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായതിനാൽ വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് ഈ കോഴ്സുകൾക്ക് ഈടാക്കുന്നത്. ജനറൽ OBC വിഭാഗക്കാർക്ക് ഏകദേശം 2,400 രൂപ ഒരു വർഷത്തെ ഫീസ്, SC ST PH EWS വിഭാഗക്കാർക്ക് ഏകദേശം 920 രൂപയും വനിതകളെ ഫീസിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുമുണ്ട്. അപേക്ഷിക്കേണ്ട വിധം. ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം AICET 2026 എന്ന അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ വഴിയാണ്. അവസാന തീയതി 10 മെയ്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.nimionlineadmission.in അല്ലെങ്കിൽ www.nimi.gov.in. താൽപ്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ അവസരം പാഴാക്കരുത്. കൃത്യസമയത്ത് അപേക്ഷകൾ സമർപ്പിച്ച് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്. 9003507204. മറ്റൊരു നമ്പർ 8131849638. നൈപുണ്യമുള്ള ഒരു വികസിത ഭാരതത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.
1: യുവവാണിയിൽ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് CITS പ്രവേശനത്തിന്റെ വിശദവിവരങ്ങളായിരുന്നു. അവതരിപ്പിച്ചത് ഷൗക്കത്ത് ഹുസൈൻ കെ, ട്രെയിനിംഗ് ഓഫീസർ, നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട്.
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയെപ്പറ്റി സംസാരിക്കുന്നു കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സീനിയർ റിസർച്ച് ഫെലോ ആയ അഖില VH.
3: നമസ്കാരം. നമുക്ക് ഇന്ന് ചെറിയൊരു യാത്രയ്ക്ക് പോകാം. നമ്മളുടെ യാത്ര തുടങ്ങുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്നും മോർണിംഗ് റൊട്ടീനിൽ നിന്നും പിന്നെ നമ്മളുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്നുമാണ്. സോ ടു സ്റ്റാർട്ട് വിത്ത്, നമ്മൾ രാവിലെ എണീച്ചു വരുമ്പോൾ ഒരു ഒട്ടുമിക്ക പേരും 20% കൂടുതൽ AI ഉപയോഗിക്കുന്നതാണ്. രാവിലെ എണീക്കുമ്പോൾ ഫോൺ ഫേസ് അൺലോക്ക് ചെയ്യുന്നു, പിന്നെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോ കറക്ഷൻ കാണുന്നു, പിന്നെ രാവിലെ എണീച്ച് നമ്മൾ വെതർ അപ്ഡേറ്റ് നോക്കുന്നു, പലപ്പോഴും നമ്മൾ യൂട്യൂബ് സജഷൻസ് കാണുന്നു. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാൻ ആദ്യമായി എന്താണ് AI സിമ്പിളായിട്ട് മനസ്സിലാക്കാം. AI എന്ന് പറയുന്നത് മെഷീനിനെ പഠിപ്പിക്കുക എന്നാണ്. മനുഷ്യന്മാർ പഠിക്കുന്നത് പോലെ ഒരു ചെറിയൊരു കുട്ടിക്ക് നമ്മളൊരു മാങ്ങ അല്ലെങ്കിൽ ഒരു ബനാന കാണിച്ച് ഇത് മാങ്ങയാണ് അല്ലെങ്കിൽ ഇത് ബനാനയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു AIക്ക് പഠിപ്പിക്കുന്നത്. കമ്പ്യൂട്ടറിന് ഈ മാങ്ങ അല്ലെങ്കിൽ ബനാന എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. സോ ഈ ഡാറ്റ കണ്ട് കമ്പ്യൂട്ടർ അതിൽ നിന്ന് കുറേ പാറ്റേൺസ് പഠിക്കും. അത് എങ്ങനെയാണ്, അതിൻ്റെ നിറം എന്താണ്, അതിൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ കളർ എന്താണ്, ഇതെല്ലാം കമ്പ്യൂട്ടർ ഒരു ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്നുള്ളത് പോലെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്നതിനെയാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചതിന് ശേഷം കമ്പ്യൂട്ടറിന് പിന്നെ നമ്മൾ ഒരു ബനാന അല്ലെങ്കിൽ നമ്മളൊരു മാങ്ങ കാണിച്ചു കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലാക്കും ദാറ്റ് ഇത് ബനാനയാണ് അല്ലെങ്കിൽ മാങ്ങയാണ്.

0: സോ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ പഠിക്കുന്നത്. ഇതാണ് ബേസിക് ആയിട്ടൊരു മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഐഡിയ. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന പോയിന്റ് പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വേറൊരു വേർഡാണ് ഡീപ് ലേണിംഗ്. ഡീപ് ലേണിംഗ് എന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാവുന്നത് മെഷീൻ ലേണിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. മെഷീൻ ലേണിംഗിൽ നമ്മളുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് മെഷീൻ ലേണിംഗിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത്. നമ്മളുടെ തലയിലുള്ള ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് നമ്മളുടെ ബ്രെയിനിൽ. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ ഉള്ള ആ ഒരു സെൻസർ വഴി ഈ എല്ലാ ഇൻഫർമേഷൻ വേവും പാസ് ചെയ്ത് അത് നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോണിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് റിസീവ് ആവുന്നത്. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർട്ട് ചെയ്ത് പല ന്യൂറോൺസ് വഴി അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു മെഷീൻ ലേണിംഗ് മോഡലും വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സെൽസിനെ മിമിക്ക് ചെയ്യാൻ, അതിനെ സിമിലർ ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മോഡലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒന്നിൽ കൂടുതൽ ലെയേഴ്സ്, ഇത് ഒറ്റ സിംഗിൾ ലെയറിലെ കാര്യമാണ് പറഞ്ഞത്, ഇതിൽ ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് ഓഫ് നോഡ്സ് അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന ബ്രെയിൻ സെൽസ് വരുമ്പോൾ അല്ലെങ്കിൽ ന്യൂറോൺസ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് വളരെ സിമ്പിളായിട്ട് മെഷീൻ ലേണിംഗെന്നും ഡീപ് ലേണിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ചുറ്റുമുള്ള AI, ഇപ്പൊ നമ്മളുടെ ഒരു ബേസിക് എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ചുറ്റും നമുക്ക് സ്ഥിരം കാണാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കോഴിക്കോടുള്ള ട്രാഫിക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് AI ക്യാമറാസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റൂൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറാസ് ഡിറ്റക്ട് ചെയ്യും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇതും ഈ പറയുന്ന മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡീപ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു ബ്രോഡർ സെൻസിൽ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിസിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഫ്ലഡ് പ്രഡിക്ഷൻ, പിന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്റേഴ്സ്, നമ്മൾ മലയാളം സ്പീച്ച് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യും. ഇതെല്ലാം ബേസിക് ആയിട്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്ത് വരുന്ന AI ടൂൾസ് ആണ്. സോ ടെക്നോളജി നമ്മളുടെ ഇതെല്ലാം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആണ്. ഇതെല്ലാം വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ടെക്നോളജി നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. പലപ്പോഴും ആൾക്കാർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, AI IT എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൾക്കാർക്ക് മാത്രമായിട്ട് കൺഫൈൻഡ് ആണെന്ന്. അല്ല, പലപ്പോഴും ടീച്ചേഴ്സിനെ എടുത്തു നോക്കിയാൽ ഇപ്പോഴത്തെ ടീച്ചിങ് ഫാക്കൽറ്റീസ് AI ഉപയോഗിച്ച് പേഴ്സണലൈസ് ചെയ്ത നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി AI യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ള ഹോം മേക്കേഴ്സ് ഒരു ബഡ്ജറ്റ് ആപ്പ് യൂസ് ചെയ്ത് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫാമേഴ്സ് വെതർ അലേർട്ട്സ് റിസീവ് ചെയ്യാൻ, അതിൻ്റെ അപ്ഡേറ്റ്സ് റിസീവ് ചെയ്യാൻ വേണ്ടി ഫാമേഴ്സ് AI യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗ്രാജുവലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI ഒരു പബ്ലിക് ടെക്നോളജി ആയി മാറിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോർട്ട് ഓഫ് ടെക്നോളജി ആയി ഇപ്പോൾ AI. ഇതാണ് നമ്മളെ ഡെയിലി സ്പെക്ട്രം ഓഫ് ആൾക്കാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന AIയുടെ ഐഡിയ. ഇനി നമുക്ക് കരിയർ വൈസ് നോക്കാം. കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ യൂത്തിന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ലൈക്ക് ഹെൽത്ത് കെയർ AI ഉണ്ട്, അഗ്രികൾച്ചറൽ AI ഉണ്ട്, ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, പിന്നെ മീഡിയ ആൻഡ് ജേർണലിസം വിത്ത് AI ഉണ്ട്, ഡാറ്റ അനട്ടേഷൻ ആൻഡ് മോഡൽ ടെസ്റ്റിംഗ് ഉണ്ട്, പിന്നെ AI എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിൾ AI റൂൾസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഗ്രാജുവലി ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു ഡെഡിക്കേറ്റഡ് കോഴ്സ് പോയി എടുത്ത് പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പം അതിനുവേണ്ടി ഫ്രീ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ലൈക്ക് NPTEL പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കോഴ്സ് ഏരിയയിൽ ഒരുപാട് ഇൻഡിവിജ്വൽ കോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഇൻഡിവിജ്വലി അനലൈസ് ചെയ്യാൻ ഗൂഗിൾ കൊലാബ് പോലെയുള്ള പ്ലാറ്റ്ഫോംസും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള AIനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് പഠിച്ച് നമ്മൾ തന്നെ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാൻ പോസിബിൾ ആണ്. സോ ആകെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യൂരിയോസിറ്റി മാത്രമാണ്. ഇനി ഇതെല്ലാം അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. അതേപോലെ നമുക്ക് ലെറ്റ്സ് സേ നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് എടുത്ത് നമ്മളോട് പറയുന്നു ലെഫ്റ്റിലേക്കുള്ള റോഡ് എടുക്കാൻ, റൈറ്റിൽ വളരെ ഹെവി ട്രാഫിക് ആണെന്ന് പറയുന്നു. ഇത് AI ആണ്. ഇപ്പൊ നമ്മളുടെ ഫോണിൽ നമ്മളുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആക്കി തരും, അതും AI ആണ്. ബാങ്കിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ ചെയ്ത് അത് അക്കൗണ്ടിനെ സേവ് ചെയ്യുന്നുണ്ട്, അതും AI ആണ്. സോ ടെക്നോളജി നമ്മളുടെ കൂടെ ഇറ്റ് സംതിങ് ലൈക്ക് എ ഫ്രണ്ട് ഫോർ അസ്, നോട്ട് എ ബേസിക് ഇഷ്യൂ. ഇതാണ് AIനെ കുറിച്ച് നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന ഏറ്റവും പോസിറ്റീവ് സൈഡ്.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയെ പറ്റി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സീനിയർ റിസർച്ച് ഫെലോ ആയ അഖില VH സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: രോഹിത്തിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം

0: ഇന്നത്തെ യുവവാണി ഏവരും ആസ്വദിച്ചെന്നു കരുതുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിട.
1: യുവവാണി സമാപിക്കുന്നു.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചമ്പക്കുളത്തച്ഛൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ഒരിക്കലും നിറമങ്ങാത്ത കെ പി ജി സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. കെ പി ജി റൂഫിംഗ്സ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, ശരത് ഈണമിട്ട്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം സാഗരം സാക്ഷി.

0: കെപിജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
1: ഒരിക്കലും നിറമങ്ങാത്ത കെപിജി സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. കെപിജി റൂഫിംഗ്സ്.
2: അടുത്ത ഗാനം കേൾക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും രാജലക്ഷ്മിയും ആലപിച്ചത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: മാടമ്പി എന്ന ചിത്രത്തിലെ ഒരു ഗാനമാകട്ടെ അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണമിട്ട് ശ്വേത ആലപിച്ചത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, തുടർന്ന് സമാചാർ സന്ധ്യ ഡൽഹി റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബി ജെ പി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ ടി വി കെയ്ക്കായി. ബി സി കെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എം എൽ എമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ടി വി കെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണറെ കാണും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. ഡി ആർ ഡി ഒയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. താരയുടെ വിജയത്തിനായി പ്രവർത്തിച്ച ഡി ആർ ഡി ഒ, ഐ എ എഫ്, ഡി സി പി പി സംഘങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആയുധങ്ങളെ കൂടുതൽ ദൂരങ്ങളിൽ നിന്നുപോലും വളരെ കൃത്യമായി ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയാണ് താരയുടെ ലക്ഷ്യം. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6 സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ പേരിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തരൂർ പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നതായി തെറ്റായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. തരൂരിന്റെ അവകാശങ്ങളും പ്രശസ്തിയും സംരക്ഷിക്കുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി കെഎസ്ആർടിസി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തി

0: ഉൾപ്പെടുത്തുന്നതിനുള്ള സൗകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോട്ടയം ഐമനം പഞ്ചായത്തിലെ 20-ാം വാർഡിൽ സ്വകാര്യ വ്യക്തി ജലനിധി പൈപ്പിൽ നിന്ന് കണക്ഷനെടുത്ത് അനധികൃതമായി വെള്ളം സംഭരിക്കുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഈ കണക്ഷൻ അധികൃതർ വിച്ഛേദിച്ചു. ഒരു മാസത്തോളമായി 20-ാം വാർഡിൽ ജലനിധിയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ലഭിക്കുന്നില്ലെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തുവന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദിയും ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിനും ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ വേനൽ മഴ കണക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. എരുമേലി ചരളയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്ക്. കൊരട്ടി ആലക്കാപ്പറമ്പിൽ AJ സുരേഷ്, എരുമേലി തെങ്ങുംതോട്ടത്തിൽ റഹ്മത്തുള്ള എന്നിവരാണ് മരിച്ചത്. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഇനി ഗൗതം ദാസ് ഗുപ്ത ഗിറ്റാറിൽ വായിച്ച ഒരു ഗാനം കേൾക്കാം.

0: final of the women's recurve individual event at the Archery World Cup Stage 2 in Shanghai today. Simranjeet defeated her Chinese Taipei counterpart Fong Yu Zhu 6-0 in straight sets in the quarterfinal to move within one win of her maiden World Cup medal. Simranjeet will now face world number one Kang Shae-young of South Korea in the semifinals. Indian women's recurve team has already assured the country's first medal in the tournament with a stunning win over record 10-time Olympic champion South Korea in the semi-final yesterday. In football, India scripted history by qualifying for the quarterfinals of the AFC Under-17 Women's Asia Cup for the first time with a commanding 4-0 victory against Lebanon in the final Group B fixture at Suzhou in China today. For India, Preetika Burman in the 7th and 85th, Alva Devi Senjam in 36th and Joya in 72nd minute scored goals. Reaching the semi-final of this tournament would guarantee India's spot in the 2026 FIFA Under-17 Women's World Cup. And in IPL cricket, Delhi Capitals have set a target of 143 runs for Kolkata Knight Riders at Arun Jaitley Stadium in Delhi. Put into bat, Delhi Capitals scored 142 runs, losing 8 wickets in the stipulated 20 overs. Earlier, Kolkata Knight Riders won the toss and opted to bowl. And now, before we end the bulletin, the headlines once again. Suvendu Adhikari to be the first BJP Chief Minister of West Bengal, swearing in tomorrow morning at Kolkata's Brigade Parade Ground. TVK Chief C. Joseph Vijay gets support from Congress, VCK, IUML and left parties to take oath as Tamil Nadu Chief Minister tomorrow. Supreme Court expresses concern over rising drug menace in Punjab, calls for fundamental shift in state's policy and nab major traffickers. India and Singapore agree to enhance information sharing in countering terrorism. And in archery, Simranjeet Kaur advances to semi-final of the women's recurve event at World Cup Stage 2 in Shanghai. For details of these stories and more, log on to our website, newsonair.gov.in and News on AIR app. And that's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ഇന്ന് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലമാകട്ടെ പ്രവചനാതീതവുമാണ്. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചത്? കാലാവസ്ഥാ വ്യതിയാനമെന്ന ഗൗരവകരമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനമെന്ന് ലളിതമായി വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രസരിക്കുന്ന സൗരോർജം ഭൗമോപരിതലത്തെ ചൂടുപിടിപ്പിച്ചതിന് ശേഷം ദീർഘ തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ഭൗമ വികിരണത്തെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. ഇത് ഗ്രീൻഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്നു. ഗ്രീൻഹൗസ് പ്രഭാവത്തിനിടയാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകയിലടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. ഭൗമവികിരണത്തെ ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്തി അന്തരീക്ഷ താപനില ഉയരാൻ പ്രേരിപ്പിക്കുന്നു. ഓസോൺ പാളിയുടെ നാശം, ചില വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന രാസവസ്തുക്കൾ അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലുള്ള ഓസോൺ പാളിയെ നശിപ്പിക്കുകയും അതുവഴി സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. വനനശീകരണം ആഗോള താപനത്തിലേക്കും ഹരിതഗൃഹ പ്രഭാവത്തിലേക്കും നയിക്കുന്ന മറ്റൊരു കാരണമാണ്. മരങ്ങൾ അവയുടെ ആഹാരം നിർമ്മിക്കുന്നതിനായി, അതായത് പ്രകാശ സംശ്ലേഷണത്തിനായി, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നു. കാർബൺ ഡയോക്സൈഡ്

ഇത് ഒരു പ്രധാന ഹരിതഗൃഹ വാതകമാണ്. വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകത്തെ ആഗിരണം ചെയ്യാനുള്ള സ്വാഭാവിക സംവിധാനം ഇല്ലാതാകുന്നു. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. മരങ്ങൾ അവയുടെ തടിയിലും വേരുകളിലും ഇലകളിലും വലിയ അളവിൽ കാർബൺ സംഭരിച്ചു വച്ചിട്ടുണ്ട്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ കത്തിക്കുകയോ ചെയ്യുമ്പോൾ ഈ സംഭരിക്കപ്പെട്ട കാർബൺ ഓക്സിജനുമായി ചേർന്ന് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ഹരിതഗൃഹ വാതക പുറന്തള്ളലിൻ്റെ വലിയൊരു ശതമാനം വനനശീകരണം വഴിയാണ് സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടുമ്പോൾ അവ ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിൽ പതിച്ച ശേഷം തിരികെ പോകുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകങ്ങൾ ആ ചൂടിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുന്ന ചൂട് ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മരങ്ങൾ അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യുന്ന സിങ്കുകളായി പ്രവർത്തിക്കുന്നു. അവ ഇല്ലാതാകുന്നതോടെ അന്തരീക്ഷം കൂടുതൽ ചൂടാവുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും വലിയൊരു കാരണമാകുന്നു. പ്ലാസ്റ്റിക് നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് വാതകങ്ങൾ പുറന്തള്ളുന്നില്ലെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം മുതൽ നശീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ടാകാറുണ്ട്. നിർമ്മാണവേളയിലെ മലിനീകരണം. പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുമാണ്. ഇവ സംസ്കരിച്ച് പ്ലാസ്റ്റിക്കാക്കി മാറ്റുന്ന ഫാക്ടറികളിൽ വലിയ തോതിൽ ഊർജം ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. പുറന്തള്ളപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, സൂര്യപ്രകാശമേറ്റ് കിടക്കുമ്പോൾ അവ പതുക്കെ വിഘടിക്കാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിൽ മീഥെയ്ൻ, എഥിലിൻ എന്നീ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തു വരുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്ലാസ്റ്റിക് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ഈ വാതകങ്ങളുടെ അളവും വർദ്ധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കത്തിക്കുന്നത് അതീവ അപകടകരമാണ്. ഇത് വായുവിൽ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വിഷവാതകങ്ങളും കലരാൻ ഇടയാക്കുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിന് നേരിട്ട് പങ്കുവഹിക്കുന്നു. കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടുത്തെ സൂക്ഷ്മ സസ്യങ്ങളുടെയും പ്ലാങ്ക്ടണുകളുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രത്തിലെ ഈ സസ്യങ്ങളാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയ തോതിൽ ആഗിരണം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം കാരണം ഇവയുടെ എണ്ണം കുറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചുരുക്കത്തിൽ, പ്ലാസ്റ്റിക് ഒരു കാർബൺ തീവ്രമായ ഉൽപ്പന്നമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് വഴി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ആഗോള താപനം ഭൂമിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ താപനില ഉയരുന്നതോടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ ഹിമപാളികളും ഹിമാലയം പോലുള്ള പർവ്വത നിരകളിലെ മഞ്ഞും അതിവേഗം ഉരുകുന്നു. ഇത് ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലാതാകാൻ കാരണമാകുന്നു. മഞ്ഞുരുകി ഒഴുകിയെത്തുന്ന വെള്ളം സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയർത്തുന്നു. ഇത് തീരദേശ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനും കടലാക്രമണം വർദ്ധിക്കാനും ചെറിയ ദ്വീപുകൾ പൂർണ്ണമായി അപ്രത്യക്ഷമാകാനും കാരണമാകും. ആഗോള താപനം കാലാവസ്ഥയുടെ ക്രമം തെറ്റിക്കുന്നു. ഇതിൻ്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴ അഥവാ ക്ലൗഡ് ബേസ്റ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിൽ മഴ തീരെ കുറയുകയും കുടിവെള്ളക്ഷാമവും കൃഷിനാശവും ഉണ്ടാകുകയും ചെയ്യുന്നു. സമുദ്ര താപനില ഉയരുന്നത് ചുഴലിക്കാറ്റുകളുടെ ശക്തിയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന മാറ്റം താങ്ങാൻ കഴിയാതെ പല സസ്യങ്ങളും ജന്തുക്കളും വംശനാശ ഭീഷണി നേരിടുന്നു. ഉദാഹരണത്തിന്, സമുദ്രത്തിലെ പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് കടൽ ജീവികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ചൂട് കൂടുന്നത് വഴി സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ കൊതുക് തുടങ്ങിയ പ്രാണികൾ വഴി പകരുന്ന ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കാനും ഇത് കാരണമാകാറുണ്ട്.
അമിതമായ ചൂടും വരൾച്ചയും

കാടുകളിൽ തീ പടരാനും സാധ്യത ഉണ്ടാകുന്നു. ഇത് വന്യജീവികളുടെ നാശത്തിനും അന്തരീക്ഷത്തിലെ കൂടുതൽ കാർബൺ പുറന്തള്ളാനും ഇടയാക്കുന്നു. ചുരുക്കത്തിൽ, ആഗോളതാപനം കേവലം ചൂടുകൂടുന്ന ഒരു പ്രശ്നം മാത്രമല്ല, അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ആഗോളതാപനം കുറയ്ക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും വ്യക്തിഗതമായ തലത്തിലും ആഗോളതലത്തിലും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്കായി ഭൂമിയെ കരുതി വയ്ക്കാൻ സ്വീകരിക്കാവുന്ന പ്രധാന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. കൽക്കരി, പെട്രോൾ, ഡീസൽ എന്നിവ കത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറത്തു വരുന്നത്. ഇതിനു പകരമായി പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവയിലേക്ക് മാറുന്നത് അന്തരീക്ഷം മലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴി അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. നഗരങ്ങളിൽ മിയാവാക്കി മാതൃകയിലുള്ള ചെറു കാടുകൾ വച്ചു പിടിപ്പിക്കുന്നത് പ്രാദേശികമായി താപനില കുറയ്ക്കാൻ സഹായിക്കും. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനായി നാം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. 3R തത്വം പാലിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ 3R തത്വം എന്ന് നോക്കാം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയാണ് അവ. റെഡ്യൂസ്: പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. റീയൂസ്: വീണ്ടും ഉപയോഗിക്കുക. വലിച്ചെറിയുന്നതിന് മുൻപ് വസ്തുക്കൾ പുനരുപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റീസൈക്കിൾ: പുനഃചംക്രമണം, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള താപനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി അഥവാ ഗ്രീൻ ലൈഫ് സ്റ്റൈൽ ശീലിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. ഭൂമിയിലെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് എൽനിനോ. എന്താണ് എൽനിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യഭാഗത്തും കിഴക്ക് ഭാഗത്തുമുള്ള ഉപരിതല ജലം അസാധാരണമായ രീതിയിൽ ചൂടാകുന്ന പ്രതിഭാസമാണ് ഇത്. സ്പാനിഷ് ഭാഷയിൽ ഉണ്ണിയേശു എന്നാണ് ഈ വാക്കിനർത്ഥം. ഡിസംബർ മാസത്തോട് ഇത് പ്രത്യക്ഷപ്പെടുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. സാധാരണഗതിയിൽ പസഫിക് സമുദ്രത്തിലെ കാറ്റ് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വീശാറുള്ളത്. എന്നാൽ എൽനിനോ സമയത്ത് ഈ കാറ്റിൻ്റെ വേഗത കുറയുകയോ ദിശ മാറുകയോ ചെയ്യുന്നതായി കാണാം. ഇതിൻ്റെ ഫലമായി സമുദ്രത്തിലെ ചൂടുവെള്ളം കിഴക്കോട്ട്, അതായത് അമേരിക്കൻ തീരങ്ങളിലേക്ക് നീങ്ങുന്നു. ഇത് ആഗോളതലത്തിൽ തന്നെ കാറ്റിൻ്റെ ഗതിയെയും മഴയുടെ ലഭ്യതയെയും മാറ്റിമറിക്കുന്നു. എൽനിനോ കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ എൽനിനോ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. കാലവർഷത്തിലെ കുറവ്: കേരളത്തിൽ ലഭിക്കേണ്ട ഇടവപ്പാതി അഥവാ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെ എൽനിനോ പലപ്പോഴും ദുർബലപ്പെടുത്താറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മഴ കുറയാനും വരൾച്ചയ്ക്കും ഇത് കാരണമായി തീരുന്നു. കഠിനമായ ചൂട്: എൽനിനോ വർഷങ്ങളിൽ കേരളത്തിൽ ചൂട് സാധാരണയേക്കാൾ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതും മേഘങ്ങൾ കുറവാകുന്നതും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇത് ഉഷ്ണതരംഗങ്ങൾക്കും ഇടയാക്കുന്നു. തുലാവർഷത്തിലെ വ്യതിയാനങ്ങൾ: കാലവർഷം കുറയ്ക്കുന്ന എൽനിനോ ചില മാസങ്ങളിൽ തുലാവർഷത്തെ അമിതമായി വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായി തീരുന്നു. മഴയുടെ ലഭ്യതയിലുണ്ടാകുന്ന കുറവും അമിതമായ ചൂടും കേരളത്തിലെ നെൽകൃഷിയെയും കുരുമുളക്, കാപ്പി തുടങ്ങിയ തോട്ടവിളകളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ജലസ്രോതസ്സുകൾ വറ്റുന്നതിനാൽ കുടിവെള്ളക്ഷാമത്തിന് ഇത് വഴിവെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, എൽനിനോ കേരളത്തിന് ഒരു വരൾച്ചാ മുന്നറിയിപ്പ് പോലെയാണ്. കൃത്യമായ മഴ ലഭിക്കാതെ വരുന്നതും അന്തരീക്ഷ താപനില ഉയരുന്നതും നമ്മുടെ ജൈവ വൈവിധ്യത്തെയും ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ

0: ജീവനാഡി നമ്മുടെ കാലവർഷമാണ്. പസഫിക് സമുദ്രം ചൂടാകുമ്പോൾ അത് ആഗോളതലത്തിലുള്ള വായു സഞ്ചാരത്തെ ബാധിക്കുകയും ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് വീശേണ്ട മഴമേഘങ്ങളെ വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റിൻ്റെ ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. എൽനിനോ കേരളത്തിൽ ധാരാളം ലഭിക്കേണ്ട മഴ 10% മുതൽ 20% വരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴ കുറയുന്നത് മാത്രമല്ല എൽനിനോ സൃഷ്ടിക്കുന്ന പ്രശ്നം. മേഘങ്ങൾ കുറയുന്നതോടെ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കുകയും അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയും ചെയ്യുന്നു. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ചൂട് ജനുവരിയിൽ തന്നെ തുടങ്ങാൻ ഇത് കാരണമാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇത്തരം ആഗോള പ്രതിഭാസങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട വസ്തുത, എൽനിനോ എന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. എന്നാൽ മനുഷ്യനിർമ്മിതമായ ആഗോളതാപനം ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മഴ ലഭിക്കുന്ന സമയത്ത് പരമാവധി ജലം മണ്ണിലേക്ക് ഇറക്കിവിടാനും മഴക്കുഴികൾ നിർമ്മിക്കാനും ശ്രദ്ധിക്കുക. കാലാവസ്ഥാ പ്രവചനത്തിനനുസരിച്ച് കൃഷിരീതികളിൽ മാറ്റം വരുത്തുക. പ്രാദേശികമായി ചൂട് കുറയ്ക്കാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. പ്രകൃതിയുടെ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം സാഹിത്യരംഗം. കുടിയേറ്റത്തിൻ്റെ ശതവാർഷികത്തെക്കുറിച്ച് വർഗീസ് തോട്ടേക്കാടിൻ്റെ പ്രഭാഷണം. തുടർന്ന് ശൈലൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
4: ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം.
5: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം കുടിയേറ്റത്തിന്റെ ശതവാർഷികം വർഗീസ് തോട്ടക്കാട് ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
6: കുടിയേറ്റമാണ് മാനവ ചരിത്രത്തെ നിർണയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. 50,000 വർഷം മുമ്പ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കുടിയേറ്റം വ്യാപിച്ചതായി ചരിത്രം നിരീക്ഷിക്കുന്നു. പുതിയ മേച്ചിൽ സ്ഥലം അന്വേഷിച്ചോ ശത്രുക്കളാൽ തൂത്തെറിയപ്പെട്ടോ പ്രകൃതിക്ഷോഭത്താലോ കുടിയേറ്റങ്ങൾ ഉണ്ടായിപ്പോകുന്നു. മധ്യേഷ്യയിൽ നിന്ന് ഭാരതത്തിലേക്കുള്ള കുടിയേറ്റം ചരിത്രത്തിൻ്റെ പുനർകാലത്തുണ്ടായതാണ്. പാശ്ചാത്യരുടെ അമേരിക്കൻ കുടിയേറ്റം ആധുനിക കാലത്തുണ്ടായതാണ്. ആ കുടിയേറ്റത്തിൻ്റെ കാലത്തുണ്ടായ പീഡാസഹനങ്ങൾ സ്റ്റെയിൻബെക്കിൻ്റെയും മറ്റു നോവലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. തിരുവിതാംകൂറിൽ നിന്നുള്ള മലബാർ കാർഷിക കുടിയേറ്റം 100 വർഷം തികയുകയാണ്. അറിയപ്പെടുന്ന കേട്ടുകേൾവിയുടെയും മറ്റു രേഖകളുടെയും അടിസ്ഥാനത്തിൽ 1926 കുടിയേറ്റം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. 1926 അയ്മനംകാരൻ ഔസേപ്പ് കുറ്റ്യാടിക്കെടുത്ത് 3 കൈയിൽ സ്ഥലം വാങ്ങി സകുടുംബം താമസമാക്കുന്നതും മലമ്പനി മൂലവും പ്രകൃതി ദുരന്തത്താലും തൻ്റെ കുടുംബത്തിലെ 7 അംഗങ്ങൾ നഷ്ടപ്പെട്ട് വെറും കൈയോടെ അയ്മനത്തേക്ക് തിരികെ പോകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതേ കാലത്ത് തന്നെ കരിപ്പാപ്പറമ്പിൽ ജേക്കബ് തോമസ്, മാളിയേക്കൽ തോമസ് ജോസഫ് എന്നിവർ മണ്ണാർകാട് പാർപ്പാരംഭിച്ചിരുന്നു. 1940-50 കാലഘട്ടത്തിലാണ് വൻതോതിൽ കുടിയേറ്റങ്ങൾ വയനാട് ഉൾപ്പെടെയുള്ള മലബാർ മലയോരങ്ങളിലും പെയ്തിറങ്ങുന്നത്. കുടിയേറ്റത്തിനുള്ള കാരണങ്ങൾ: പട്ടിണിയായിരുന്നു മുഖ്യ കാരണം. 1939-45 രണ്ടാം ലോകമഹായുദ്ധം മറ്റു പ്രദേശങ്ങളെ എന്ന പോലെ കേരളത്തെയും പട്ടിണിയുടെ പടികുഴിയിൽ തട്ടിയിട്ടു. ജപ്പാൻ ബർമ്മയെ ആക്രമിച്ചതോടെ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ അടഞ്ഞുപോയി. അങ്ങനെ അരിയുടെ ദൗർലഭ്യം ജനങ്ങളെ വല്ലാതെ വലച്ചു. കൂടാതെ ക്രിസ്ത്യൻ ദായക്രമം അനുസരിച്ച് ഭൂമി വീതം വെച്ചപ്പോൾ കിട്ടിയ തുണ്ടുഭൂമിയിൽ അധ്വാനിച്ച് കരപറ്റുക അസാധ്യം. ഈ ചുറ്റുപാടിൽ ഫലഭൂയിഷ്ഠമായ മണ്ണ് മലബാറിൽ കിട്ടുമെന്ന അറിവ് പല കുടുംബനാഥന്മാരെയും ആകർഷിച്ചു. അവർ തിരുവിതാംകൂറിലെ മണ്ണ് കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് മലബാറിലേക്ക് യാത്രയായി. ആദ്യകാല മലബാർ കുടിയേറ്റങ്ങൾ വ്യക്തമായ ആരുടെയെങ്കിലും നേതൃത്വമോ സംഘാടനത്തിലോ ഉരുവം കൊണ്ടതല്ല. ആളുകൾ കേട്ടറിഞ്ഞ് വന്നുകൂടിയതാണ്. എന്നാൽ സംഘടിതമായ ഏതാനും കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൊഫസർ വി ജെ ജോസഫ്

ജോസഫിൻ്റെ രക്ഷാകർത്തൃത്വത്തിൽ 1943 കാലത്ത് കണ്ണൂർ ജില്ലയിലെ മടമ്പത്തും കാനായ കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ രാജപുരം പയ്യാവൂർ പ്രദേശങ്ങളിലും സംഘടിത കുടിയേറ്റം നടന്നു. 1958 NSS പനത്തടി ബളാന്തോട് ഭാഗത്ത് 4800 ഏക്കർ സ്ഥലം വാങ്ങി 500 നായർ കുടുംബങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം വീതം നൽകി. അതാണ് പനത്തടി NSS കോളനി. ബാക്കി സ്ഥലം NSS എസ്റ്റേറ്റാക്കി മാറ്റി. വളാന്തോട് NSS എസ്റ്റേറ്റ് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. കോളനികളുടെ സംഘാടകർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒറ്റ കുടുംബങ്ങളായിരുന്നു ആദ്യകാല കുടിയേറ്റം. അവർക്ക് മലബാറിൽ അനുഭവിക്കേണ്ടി വന്ന ചതികൾ കെടുതികൾ ഇവയ്ക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. തിരുവിതാംകൂറിലെ വൻകിട പണക്കാർ വന്ന് ആയിരക്കണക്കിന് ഭൂമി വാങ്ങി ചെടികൾ കൃഷിക്കാർക്ക് വിൽക്കുകയായിരുന്നു. പലപ്പോഴും ഇടനിലക്കാർ ആളുകളെ വഞ്ചിച്ചും 10 ഏക്കർ സ്ഥലം കിട്ടിയാൽ 5 ഏക്കറേ കാണൂ, ബാക്കി കരുത്തുള്ളവർ കയ്യിലാക്കും. ഒരു ഭൂമി ഒരാളുടെ പേരിൽ ആധാരം ചെയ്ത് കൊടുത്ത് കുറച്ച് പൈസ വാങ്ങുക, നിശ്ചിത വർഷത്തിന് ശേഷം മുതലും ലാഭവും കൊടുത്ത് തിരിച്ചു വാങ്ങുക, അതിനാണ് വിശ്വാസത്തീറയെന്ന് പറയുന്നത്. സാധാരണ മുതലും പലിശയും കൊടുത്ത് തിരികെ വാങ്ങൽ നടക്കാറില്ല, സ്ഥലം തീറുകാരുടെ കയ്യിലാകും. കുടിയേറ്റക്കാർ പഞ്ഞമാസങ്ങളിൽ കാർഷിക വിലയുടെ പകുതി വില പോലും നൽകാതെ പണം മുൻകൂർ നൽകി വിളവെടുപ്പ് കാല ആദായം കൊണ്ടുപോകുന്ന രീതിയാണ് വിലമുറിക്കൽ. കുടിയേറ്റ ആദ്യ നാളുകളിൽ സർവ്വസാധാരണമായ ഒരു ബ്ലേഡ് വ്യവസ്ഥയാണിത്. സഹകരണ സംഘങ്ങൾ സാർവത്രികമായതോടെ ഈ രീതി കരുതി വന്നുകൊണ്ടിരുന്നു. ജന്മികൾ മരം മുറിച്ച് നീക്കി ബാക്കി കാടുപിടിച്ച് കിടന്ന അനൂഢഭൂമികളായിരുന്നു കുടിയേറ്റക്കാർ വാങ്ങിയിരുന്നത്. ജന്മിമാരും അവരുടെ പാർശ്വവർത്തികളും ദേവസ്വ ഊരാളന്മാരും ഊരാളന്മാർ അല്ലാത്തവരും കർഷകർക്ക് ഭൂമി നൽകിയിരുന്നു. ഈ ഭൂമിയിൽ മേലധികാരമുള്ളവരിൽ നിന്ന് അധികാരം കൈവരിച്ച് കർഷകരെ കുടിയിറക്കാൻ ശ്രമം ആരംഭിച്ചു. കൊട്ടിയൂർ കുടിയിറക്ക, പുൽപ്പള്ളി കുടിയിറക്ക, കക്കയം കുടിയിറക്ക എന്നിവ ഇങ്ങനെ സംഭവിച്ചതാണ്. ജനങ്ങളും സഭാ നേതൃത്വവും ഒരുമിച്ച് നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുണ്ടായി. ഫാദർ ജോസഫ് വടക്കൻ്റെ നേതൃത്വം കുടിയേറ്റക്കാർക്ക് ഊർജ്ജം പകർന്നു. എന്നാൽ 1940-45 കാലങ്ങളിൽ വിപുലമായ കുടിയേറ്റം നടന്നു. പക്ഷേ ആ പൂർവ്വപിതാക്കളിൽ നല്ല സംഘം മലപനി പിടിപെട്ട് വിജനമായ കാടുകളിൽ വീണ് മണ്ണിടിഞ്ഞു. മലബാറിലെ ഒരു പ്രധാന കുടിയേറ്റ കേന്ദ്രമായ കുളത്തുവയൽ പള്ളിയുടെ ജനനമരണ രജിസ്റ്ററിൽ 1943 മുതൽ 1948 വരെ 5 കൊല്ലം കൊണ്ട് 377 പേർ മലമ്പനി മൂലം പള്ളി സിമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാതെ തന്നെ അവരവരുടെ കൃഷിസ്ഥലങ്ങളിൽ വീണു മരിച്ചവർ എത്രയെന്ന് അറിയില്ല. ആരോഗ്യനികേതനത്തിലെ ജീവൻ മശായി തൻ്റെ നാഡീജ്ഞാനത്താൽ മരണം കടന്നുവരുന്നത് കാതോർത്തതുപോലുള്ള നാളുകൾ കുടിയേറ്റക്കാർക്കുണ്ടായിരുന്നു. മലബാർ കുടിയേറ്റം മലബാറിൻ്റെ പൊതുസമൂഹത്തിൽ സമഗ്രമായ മാറ്റത്തിൻ്റെ ശംഖനാഥം മുഴക്കി. കാർഷിക, സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെല്ലാം അതിൻ്റെ ചാലകശക്തി ഉത്തേജകമായി ഇപ്പോഴും നിലനിൽക്കുന്നു. കൃഷി വാണിജ്യവൽക്കരിക്കപ്പെട്ടു. നാണ്യവിളകൾ മലബാറിൻ്റെ അങ്ങാടികളെ ഐശ്വര്യ കേദാരമാക്കി. റബ്ബർ, നാളികേരം, കുരുമുളക്, ജാതിക്ക, അടയ്ക്ക മുതലായ കമ്പോളങ്ങളെ നിറച്ചു. കുരുമുളക് സമർത്ഥമായുണ്ടായിരുന്ന കാലത്ത് വയനാട്, ആലക്കോട് മുതലായ സ്ഥലങ്ങളിൽ കർഷകരുടെ വീടുകളിൽ ജീപ്പുകൾ നിരന്ന് കിടന്നിരുന്നു. കുടിയേറ്റക്കാരുടെ പിതാവെന്നറിയപ്പെട്ടിരുന്ന ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയുടെ പ്രധാനപ്പെട്ട കൽപ്പനകളിലൊന്ന് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും സ്ഥാപിക്കപ്പെടണമെന്നായിരുന്നു. ആ വിദ്യാലയങ്ങളിൽ നാനാജാതി മതസ്ഥരായ എല്ലാവരും വിദ്യ അഭ്യസിച്ചിരുന്നു. സർഗസിദ്ധികളെക്കാൾ കുടിയേറ്റക്കാർ അത്യുജ്ജ്വലമായ നേട്ടങ്ങൾ കൊയ്തെടുത്തത് കായിക രംഗത്താണ്. മലമേടുകളിലെ താമസവും കിഴുക്കാന്തൂക്കായ റോഡുകളിലൂടെയുള്ള സഞ്ചാരവുമെല്ലാം കായിക രംഗത്ത് മുന്നേറുവാൻ അവർക്ക് പ്രേരകമായി. സാഹിത്യം ജീവിതത്തിൻ്റെ കണ്ണാടിയാണ്. തൻ്റെ ചുറ്റുപാടുമുള്ള ജീവിതത്തിൻ്റെ സ്വപ്ന ദർശനങ്ങളും പ്രതീക്ഷയും കൂടിയാണ്. കാലിഫോർണിയയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ കരുണാർദ്രമായ കഥയാണ് സ്റ്റെയിൻബെക്കിൻ്റെ ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ, ഗ്രേപ്സ് ഓഫ് റാത്ത്. 1930 അവസാനങ്ങളിലാണ് ആ കൃതി ഉരുവെടുക്കുന്നത്. എന്നാൽ സ്റ്റെയിൻബെക്കിനെ പോലെ മഹാപ്രതിഭയുള്ള ഒരു എഴുത്തുകാരൻ കുടിയേറ്റ ഭൂമിയിൽ ഉണ്ടായില്ല. എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യകയാണ് ഈ വിഷയത്തിൽ ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. 1948 എസ് കെ പൊറ്റക്കാട് മലബാറിൽ കുടിയേറിയ തിരുവിതാംകൂർ സഹോദരങ്ങളുടെ ജീവിത ക്ലേശങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഈ നോവൽ എഴുതിയത്. പ്രകൃതിക്ഷോഭവും കൃഷിനാശവും രോഗപീഠയും കൊണ്ട് പൊറുതിമുട്ടി ആദ്യകാല കുടിയേറ്റക്കാരുടെ ദൈന്യത വീങ്ങുന്ന മുഖം ഈ നോവലിൽ നമുക്ക് കണ്ടുമുട്ടാം. സർവം നഷ്ടപ്പെട്ട് മക്കളും ഭാര്യയും മലമ്പനി പിടിച്ചു മരിച്ച് ഹതാശയനായ കുടിമാടത്തിൽ ഔസേപ്പ്, വിള നശിച്ചു പോയ തൻ്റെ പറമ്പിൽ മുഴുവൻ ചേർക്കുരു പാകിയിട്ടൊരു പ്രതികാരം പോലെ ഒരു പിടി മണ്ണ് പൊതിഞ്ഞെടുത്ത് ദിവാന് കാഴ്ചവെക്കാൻ പുറപ്പെടുന്നു. ഗർഭകാലത്ത് അമിതമായ കുയിന കഴിച്ചതിനാൽ രക്തസ്രാവം കൊണ്ട് മരിച്ച മറിയം, എല്ലാം കരുണാർദ്ര ചിത്രങ്ങളാണ്. ആദ്യകാല കുടിയേറ്റക്കാലത്തെ ഭീതിതമായ പശ്ചാത്തലവും വിഷകന്യകയിൽ ശോകസാന്ദ്രമായി നിറഞ്ഞു നിൽക്കുന്നു. കാക്കനാടൻ്റെ ഒറോദ, തോമസ് വർക്കിയുടെ ചുരം, കെ ജെ ബേബിയുടെ ബെസ്പുർക്കാന, വിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കേരി പുറ്റ്, ഷീല ടോമിയുടെ വല്ലി, ജോസ് ഞള്ളിമാവിൻ്റെ പുഴയറിയാതെ, ഇങ്ങനെ ഏതാനും നോവലുകളുണ്ട്. തോമസ് വർക്കിയുടെ ചുരം മലബാർ കുടിയേറ്റത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഒപ്പിയെടുത്തതാണ്. തോമസ് വർക്ക് ഈ കുടിയേറ്റവുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. ജീവിക്കാൻ വേണ്ടി മലബാർ കയറിയവരായിരുന്നു ഇതിലെ കഥാപാത്രങ്ങൾ. അല്ലാതെ

അത് പണക്കാരാകാനല്ല. കരിപ്പറ്റ എന്നൊരു പ്രദേശം ക്രമേണ വളർന്നു വരുന്നതിൻ്റെ ചരിത്രമാണ് ചുരം. കരിപ്പറ്റ എലിമെൻ്ററി സ്കൂളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അയ്മുട്ടിയാജിയും ഈയിടത്തിൽ മൂപ്പിൽ നായരും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ അധ്വാനികളും ദീർഘകാര്യദർശികളുമായുള്ള മനുഷ്യരോടുള്ള ബഹുമാനം നിറഞ്ഞു നിൽക്കുന്നു. സ്കൂൾ വഴി എന്നിവ മാത്രമല്ല പൂള എന്ന വാക്കുകൊണ്ട് പട്ടിണി മാറ്റുന്നതുകൂടി അംഗീകരിക്കുന്നുണ്ട്. മോഷണങ്ങളൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. അടച്ചാക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ അല്ല, യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുകയാണ് തോമസ് വർക്കി. കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാക്കനാടൻ ജയിച്ച വ്യതിരിക്തതയുള്ള നോവലാണ് ഒറോദ. 1982 ഒറോദ പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും കുടിയേറ്റം തീർന്നു കഴിഞ്ഞിരുന്നു. അതിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം പെയ്തൊഴിഞ്ഞ മറ്റേത് പ്രദേശങ്ങൾ പോലെയും ആയിക്കഴിഞ്ഞു. 99 വെള്ളപ്പൊക്കത്തിൽ മീനച്ചിലാറ്റിലൂടെ ഒഴുകിവന്ന ശിശുവിനെ വിട്ടുകാട്ടു പാപ്പൻ എടുത്തു വളർത്തി. തൻ്റെ അമ്മയുടെ പേരിട്ട് ഒറോദ വളർന്നു. വിവാഹപ്രായമായ കുഞ്ഞുവർക്കെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. പാപ്പനെ ശത്രുക്കൾ പതുങ്ങിയിരുന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. പാപ്പൻ്റെ മരണത്തോടെ ആലംബമറ്റ ഒറോദ സകുടുംബം കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി കുടിയേറുന്നു. പിന്നീടുള്ള ചെമ്പേരിയുടെ ചരിത്രം ഒറോദയുടെ ചരിത്രമാണ്. നടപ്പുദീനം പിടിപെട്ട് മക്കൾ രണ്ടും മരിച്ചു പോകുന്നു. കുഞ്ഞുവർക്ക് നിത്യരോഗിയാകുന്നു. സ്ത്രീധനമില്ലാതെ നടക്കാതെ പോയ കല്യാണം തൻ്റെ സ്ഥലം വിട്ടുകൊടുത്ത് നടത്തി കൊടുക്കുന്നു. മലമുകളിൽ അരുവിയിൽ നിന്ന് തോടുവെട്ടി കൃഷിസ്ഥലത്തെത്തിക്കാൻ കൂട്ടാളികളോടൊപ്പം മലകയറുന്ന ഒറോദ അവിടെ വെച്ച് അപ്രത്യക്ഷയാകുന്നു. വന്യമൃഗങ്ങളോടും പ്രകൃതിശക്തികളോടും പൊരുതിയാണ് ഒറോദ കാടിനെ നാടാക്കി മാറ്റുന്നത്. ബസ്പുർക്കാന, കെ ജെ ബി വിരയിച്ച ബസ്പുർക്കാന, ക്രൈസ്തവരുടെ ശുദ്ധീകരണ സ്ഥലം, തൃശങ്കു സ്വർഗം പോലെ മറ്റൊന്ന്. ജീവിതത്തിൻ്റെ നിസ്സാരതയും ഈ സ്വത്തെല്ലാം വെട്ടിപ്പിടിച്ചെങ്കിൽ എന്താണ് എന്ന മനോഭാവത്തിൽ എത്തിപ്പെടുന്നു കുര്യൻ എന്ന കഥാപാത്രം. ഈ നോവലിൻ്റെ ദർശനത്തിന് മിഴിവേറ്റുന്നു. വല്യമ്മയും വല്യപ്പനും അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാം അടങ്ങുന്ന വലിയൊരു കുടുംബം ഉണ്ടപ്ലാച്ചോട്ടിൽ വയനാട്ടിലേക്ക് കുടിയേറുന്നു. കൃഷി ചെയ്യാൻ മടിച്ച ഈ കുടുംബത്തിലെ വർക്കിയും പാപ്പച്ചനും കടുവാ സാഹിബിൻ്റെ ജോലിക്കാരാകുന്നു. നല്ല വെടിക്കാരനായ വർക്കി സാഹിബിൻ്റെ നായാട്ടുകാരനാകുന്നു. പാപ്പച്ചൻ തോൽക്കുത്തുന്ന തുന്നൽക്കാരനും. വലിയ ചുപ്പച്ചൻ മരിച്ചതറിഞ്ഞിട്ട് പോലും സാഹിബ് അവരെ വിടാൻ അനുവദിച്ചില്ല. കടുവയുടെ ഇരയാകാനായിരുന്നു വർക്കിയുടെ വിധി. തകർന്നുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ താങ്ങി നിർത്തിയത് കുര്യനായിരുന്നു. സ്വർണം കിട്ടുമെന്ന് കരുതി പറമ്പിലൊക്കെ കുഴിച്ചു കുഴിച്ച് കഞ്ചാവടിച്ച് മരിച്ച വൈദ്യരുടെ വിയോഗം ജീവിതത്തിൻ്റെ നിസ്സാരതയെ കുര്യനെ ഓർമ്മപ്പെടുത്തുന്നു. യോഗി തുല്യനായ ഫാദർ മുതിരമറ്റം കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പൻ്റെ ജീവിതം കുര്യനെ ആകർഷിക്കുന്നു. മനുഷ്യൻ്റെ ആർത്തിയോടുള്ള ഒരു പ്രതിഷേധമായി ഇത് കണക്കാക്കാം. നിരാസക്തമായ ആദിവാസി ജീവിതത്തിൻ്റെ അകപ്പുരളിയിലേക്കാണ് കെ ജെ ബേബി കണ്ണയക്കുന്നത്. ബേബി വയനാട്ടിൽ ആരംഭിച്ച കനവെന്ന പാഠശാലയുടെ പ്രാഗ്രൂപം ഈ നോവലിൽ കണ്ടെത്താൻ കഴിയും. കരിക്കോട്ടക്കേരിയും പുറ്റും വിനോയ് തോമസിൻ്റെ കുടിയേറ്റം പശ്ചാത്തലമാക്കിയ രണ്ട് നോവലുകളാണ് കരിക്കോട്ടക്കേരിയും പുറ്റും. കുടിയേറ്റം അവസാനിപ്പിച്ച ഏതാണ്ട് മറ്റു പ്രദേശങ്ങൾ പോലെ സമർത്ഥമായ കാലത്തുണ്ടായ അനുഭവങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാടിനടുത്ത് മാലവം പ്രദേശത്തെത്തിച്ചേരുന്ന ക്രൈസ്തവരായ ധനാട്ടി കുടുംബത്തിൻ്റെ കഥയാണ്. കരിക്കോട്ടക്കേരി ദളിത കുടുംബത്തിൽ നിന്ന് ക്രൈസ്തവ മാർഗം സ്വീകരിച്ച തങ്ങൾ ഉന്നത ശ്രേണിയാണെന്ന് കാണിക്കുന്ന നാട്യങ്ങളും അവസാനം തങ്ങളും പുലയരാണെന്നും ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നും വിളംബരം ചെയ്യുന്നതുമാണ് നോവലിൻ്റെ സാരം. യേശുമാർഗം സ്വീകരിക്കുന്ന ദളിതനെ മറ്റൊരു കണ്ണിലൂടെ കാണുന്നു എന്ന സത്യത്തെ വിനോയ് തോമസ് അനാവരണം ചെയ്യുന്നുണ്ട്. മണ്ണിൻ്റെ യഥാർത്ഥ അവകാശി മണ്ണ് വെട്ടിപ്പിടിച്ചവരോ യഥാർത്ഥത്തിൽ കാലങ്ങളായി മണ്ണിനെ അറിഞ്ഞ് പ്രകൃതിയുമായി താരതമ്യപ്പെട്ട് ഇവിടെ ജീവിക്കുന്നവരോ ആരാണ് യഥാർത്ഥ അവകാശികൾ? പുറ്റ്, 2020 പ്രസിദ്ധീകരിച്ച പുറ്റ് ഇരിട്ടിയിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള കുടിയേറ്റക്കാർ എങ്ങനെ ജീവിച്ചു പോകുന്നുവെന്നതിൻ്റെ സ്വപ്ന സമാനമായ ആവിഷ്കാരമാണ് വിനോയ് തോമസിൻ്റെ പുറ്റ്. 1950 പെരുമ്പാടിയിലേക്ക് കുടിയേറ്റക്കാർ വന്നുകൂടുന്നത്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവരും അയൽക്കാരൻ്റെ ഭാര്യയോ മകളെയോ അടിച്ചു മാറ്റിയവരോ മറ്റു സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങളിൽ പെട്ടവരോ ഒക്കെയാണ് ആദ്യകാല മലബാർ കുടിയേറ്റങ്ങളിലേക്ക് വന്നുവിടുന്നവർ. അല്ലാതെ ജീവിക്കാൻ പാങ്ങില്ലാതെ എങ്ങനെ കുറച്ച് മണ്ണ് കിട്ടിയാൽ അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി പാർത്തു പോകാമെന്ന് കണക്കാക്കിയവരുണ്ട്. അവരാണ് ഭൂരിപക്ഷവും. തോട്ടമുണ്ടാക്കാൻ വന്ന വൻകിടക്കാരുമുണ്ട്. പെരുമ്പാടി എന്ന കുടിയേറ്റ പ്രദേശം ഇരിട്ടിപ്പുഴയിൽ ഡാം കെട്ടി വെള്ളം കെട്ടി നിർത്തിയ പുഴയുടെ തീരത്താണ്. ആ പുഴയിൽ കുളിക്കാൻ സുന്ദരികളായ സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കും. അത് നോക്കി വെള്ളമിറക്ക പെരുമ്പാടിയിലെ യുവാക്കളുടെ ഒരു ജീവിത വ്യാപാരമായിരുന്നു. മാങ്കൂട്ടത്തിലേക്ക് കശുവണ്ടി കടത്തി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കൂട്ടരായിരുന്നു പെരുമ്പാടിയിലെ നല്ല വിഭാഗം. ആ പെരുമ്പാടിയിലെ സാധാരണക്കാരുടെ എല്ലാ കുടുംബകലങ്ങൾക്കും പരിഹാരം നവീകരണ ഭവനത്തിലെ പോൾ സാറും മകൻ ജെർമിയാസുമാരും നടത്തിയിരുന്നത്. സാധാരണ മനുഷ്യരുടെ എല്ലാ കലവികളും ഈ കഥാഗ്രന്ഥത്തിൽ വിരിഞ്ഞു നിൽക്കുന്നു. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയെ അനുസ്മരിക്കുന്ന ഒരാഖ്യാന രീതിയാണ് ഈ കൃതിയിൽ കാണപ്പെടുന്നത്. ഇരുട്ടി, കീപ്പള്ളി, മാങ്കൂട്ടം, പേരാവൂർ, കച്ചേരിക്കടവ്, കിളിയന്തറ മുതലായ പ്രദേശങ്ങളിലെ കുടിയേറ്റക്കാർ എങ്ങനെ ജീവിച്ചു പോകുന്നുവെന്ന് ഈ നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നു. കുടിയേറ്റത്തിൻ്റെ പുനർകാലത്ത് 1940-50 കഠിനയേക്കാൾ ജനങ്ങൾ സാധാരണ ജീവിതം നയിക്കുന്ന ശോഭാകരമായൊരു കാലഘട്ടത്തെയാണ് ഈ ഗ്രന്ഥം അനാവരണം ചെയ്യുന്നത്.

0: ഈയും പള്ളിക്കൂടവും കള്ളുവിൽപ്പന ഷാപ്പും ഷാപ്പിലെ കത്രീനയുമെല്ലാം ഇവിടെ അനാരതം വാഴുന്നു. പേർത്ത് കാണിക്കേണ്ട വ്യക്തിത്വമുള്ള എത്രയോ കഥാപാത്രങ്ങൾ ഈ നോവലിലുണ്ട്. ഭവാനി ദൈവം, പോൾസാറ്, ജെർമിയാസ്, നീരു, കൊച്ചരാഘവൻ, അരുൺ, പൂടചന്ദ്രൻ, അടുത്ത മണ്ണൽ ഗ്രേസി, പ്രസന്നൻ, രഞ്ജിത്ത്, ഇങ്ങനെ പോകുന്നു ആ നിര. വല്ലി ഷീലാ ടോമി. 1919 പ്രസിദ്ധീകരിച്ച ഷീലാ ടോമിയുടെ വയനാട് കേന്ദ്രീകരിച്ച് 1970 നക്സലേറ്റ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കുടിയേറ്റക്കാരെയും ആദിവാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വരഞ്ഞെടുത്ത ഒരാഖ്യായിക ശില്പമാണ് വല്ലി. കോഴിക്കോട് കടപ്പുറത്ത് മനുഷ്യസ്നേഹിയായ ഒരാൾ ആദം മുത്തച്ഛൻ അനാഥശാലയിൽ നിന്നൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നു. പഠിക്കാൻ മിടുക്കനായ ആ കുട്ടി വളർന്ന് ബി എഡ് കോഴ്സ് കടന്ന് കൂടെ പഠിച്ച കാഞ്ഞിരപ്പള്ളിക്കാരിയായ ഒരു പണക്കാരി പെൺകുട്ടിയെ പ്രേമിച്ച് തൻ്റെ വളർത്തച്ഛൻ്റെ അടുത്തെത്തി രജിസ്റ്റർ വിവാഹം ചെയ്തു. വയനാട്ടിൽ കല്ലുവയലിൽ ഗവൺമെൻറ് സ്കൂളിൽ നിയമനം ലഭിച്ചു വന്നുകൂടുന്നു. അവിടെ കല്ലുവയൽ കോളേജിൽ കൂടെ പഠിച്ച പീറ്ററിൻ്റെ വീടിൻ്റെ ചാവടിയിൽ പാർപ്പ് തുടങ്ങി. ആ തൊമ്മിച്ചൻ്റെയും സാറയുടെയും കഥയിലൂടെ 1940 മുതൽ വയനാട്ടിൽ താമസിച്ച് മുന്നേറിയ കുടിയേറ്റക്കാരുടെ ജീവിതങ്ങളെയും ആ ജീവിതങ്ങൾ ആദിവാസി ജീവിതങ്ങളെ എങ്ങനെ പരുവപ്പെടുത്തുന്നുവെന്നും പറഞ്ഞു വയ്ക്കുന്നു. കൂടാതെ ആധുനികതയുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മണ്ണിനെയും മനസ്സിനെയും എങ്ങനെയെങ്ങനെ അപമാനവീകരിക്കുന്നെന്നും അതിനുള്ള പ്രതികാരം പ്രകൃതി തന്നെ മഹാപ്രളയത്തിൻ്റെയും മറ്റും രൂപത്തിൽ തിരിച്ചടിക്കുന്നുവെന്നും ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. സൂസന്നയുടെയും ട്രസ്സിയുടെയും കുറിപ്പുകൾ ഈ ആദിവാസി കുടിയേറ്റ തടാകത്തിൽ നിന്ന് പുറത്തു കടന്ന ഒരു വിശ്വമാനവികതയുടെ പരഭാഗശോക ഈ കൃതിക്ക് നൽകുന്നുണ്ട്. മിഴിവുറ്റ കഥാപാത്രങ്ങൾ ഈ കൃതിയെ മധുരോദാരമാക്കുന്നു. വാസവൻ, രുക്കി, പത്മനാഭൻ മാസ്റ്റർ, ജെയിംസ്, ലൂക്ക, ഐവാച്ചൻ, ലൂസി, ബെല്ല, കാളി, അപ്പേട്ടൻ, ഫാദർ ഫെലിക്സ്, മുല്ലക്കാടൻ, ലൂസി, ഉമ്മിനിത്താറ, സാറാ ടീച്ചർ, ഇങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ. പുഴയറിയാതെ 2025. ജോസ്ന അള്ളിമാക്കൽ എഴുതിയ പുഴയറിയാതെ എന്ന നോവൽ പെരുവണ്ണാമൂഴിയുടെയും കുളത്തുവയലിൻ്റെയും തീരഭൂമിയിൽ നിന്നുകൊണ്ട് തൻ്റെ ഓർമ്മയുടെ ക്ഷീരപഥങ്ങളിലൂടെ ഒരു യാത്ര നടത്തുന്നതാണ്. 1950 കുടിയേറ്റ ഭൂമിയിൽ നിന്ന് പേരാമ്പ്ര പോലുള്ള നാട്ടിടങ്ങളിലെ സ്കൂളിലേക്ക് പഠിക്കാൻ പോയ ജോർജ് കുട്ടിയുടെയും ലീലാമ്മയുടെയും കഥയാണ്. ലീലാമ്മ ഭാഗ്യക്കേടിൻ്റെ തടാകത്തിലൂടെ നീന്തി വയനാട്ടിലെത്തി കല്യാണം കഴിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങി തിരിച്ച് തൻ്റെ പഴയ ഗ്രാമത്തിലെത്തി ഒരു ഹോം സ്റ്റേയൊക്കെ സ്ഥാപിച്ച് ജീവിച്ചു പോകുന്നതാണ്. അതീതകാലത്ത് തങ്ങളോടൊപ്പം പാർത്ത അനാഥയായൊരു പെൺകുട്ടി ഏതോ ഒരു കോൺവെൻറ്റിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട് ഇറ്റലിയിലെത്തി തൻ്റെ വേരുകൾ അന്വേഷിച്ച് വരുന്നതുമൊക്കെ ആവിഷ്കരിക്കുന്നു. കുടിയേറ്റത്തിൻ്റെ തീക്ഷ്ണഭാവങ്ങൾ തൻ്റെ ഓർമ്മയുടെ അടരുകളിലൂടെ മിഴിവിറ്റ ചിത്രങ്ങളായി തെളിഞ്ഞു വരുന്നു. എസ്തപ്പാൻ എന്ന പിരിച്ചുവിടപ്പെട്ട പട്ടാളക്കാരൻ ഈ നോവലിലെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രം. നിരുപാധികമായ സ്നേഹത്തിൻ്റെ ആൾരൂപമാണ് സ്റ്റീഫൻ. ആയുസിൻ്റെ പുസ്തകം ആദാമിൻ്റെ മക്കൾ, ഉമ്മാച്ചു, കേട്ടിയൻ കൂട്ടൂർ. സി വി ബാലകൃഷ്ണൻ്റെ ആയുസിൻ്റെ പുസ്തകം കുടിയേറ്റ പശ്ചാത്തലമാക്കിക്കൊണ്ടെഴുതിയ മനോഹര ഗ്രന്ഥമാണ്. അതിൻ്റെ ഭാഷാശൈലി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തനതു ശൈലിയിൽ നിന്നുരുവം കൊണ്ടതാണ്. സ്വർണ്ണഖനിയുടെ പരാമർശങ്ങൾ ഉറൂബിൻ്റെ ഉമ്മാച്ചുവിലുണ്ട്. സായിബ് ഉപേക്ഷിച്ചു പോയ സ്വർണ്ണഖനിയിൽ നിന്നാണ് മായൻ സ്വർണം കുഴിച്ചെടുക്കുന്നത്. അത്തരം ഖനികളെക്കുറിച്ചും അതിന് ചുറ്റുമുള്ള കുടിയേറ്റ ജീവിതത്തെക്കുറിച്ചും ഉറൂബ് വിവരിക്കുന്നുണ്ട്. പി സി എറികാടിൻ്റെ ആദാമിൻ്റെ മക്കൾ എന്ന നോവൽ കുടിയേറ്റത്തിൻ്റെ ആദിസ്മൃതികൾ നിറഞ്ഞവയാണ്. വള്ളോപ്പള്ളി പിതാവിനെ പോലെ യഥാർത്ഥ മനുഷ്യ കഥാപാത്രമാകുമ്പോൾ നോവലിന് ആത്മസ്പർശം ഉളവാകുന്നു. കെട്ടിയൻ കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന നോവലിൽ ഖുരാചുണ്ടിലെ കുടിയേറ്റ ജീവിതത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരും തദ്ദേശീയരുമായി എങ്ങനെ ഇടകലർന്ന് തിരിജീവിച്ചു പോകുന്നുവെന്നും തിരുവിതാംകൂർ ചേട്ടന്മാരുടെ സഹവർത്തിത്വവും സാഹോദര്യവും ക്രിസ്തുമതത്തിൻ്റെ സർവ സമാശ്ലേഷകമായ സ്നേഹവായ്പും കുടിയേറ്റ ജീവിതത്തിൽ നിന്ന് അനുഭവവേദ്യമാകുന്നു. നാടകരംഗത്ത് പെരുന്നാളുകളിലും മറ്റാഘോഷങ്ങളിലും കുടിയേറ്റക്കാർ തങ്ങളുടെ നിർമ്മിതങ്ങളായ നാടകങ്ങൾ കളിക്കാറുണ്ട്. പല കുടിയേറ്റ പ്രദേശങ്ങളിൽ നാടക ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും അമ്മാതിരി നാടകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. തിക്കോടിയൻ്റെ കന്യാദാനവും പൊൻകുന്നം വർക്കിയുടെ അൾത്താരയും കുടിയേറ്റ ജീവിതങ്ങൾ തുടിച്ചു നിൽക്കുന്ന നാടകങ്ങളാണ്. കവിതാ സാഹിത്യം മലയാള കവിതയുടെ മുഖ്യധാരയിലേക്ക് കുടിയേറ്റം ഒരു പ്രമേയമായി കടന്നു വന്നിട്ടില്ല. നോവലടിച്ച് മറ്റൊരു സാഹിത്യ ശാഖയിലും കാര്യമായ അനുരണനം സൃഷ്ടിക്കാൻ കുടിയേറ്റത്തിന് കഴിഞ്ഞിട്ടില്ല. പോൾ കല്ലാനോടിൻ്റെയും വർഗീസ് തോട്ടക്കാടിൻ്റെയും കവിതകളിൽ മാത്രമാണ് കുറച്ചെങ്കിലും കുടിയേറ്റം പ്രതിഫലിച്ചിട്ടുള്ളത്. കുടിയേറ്റ സംസ്കൃതി അടയാളങ്ങൾ വീണുകിടക്കുന്നവയാണ് പോളിൻ്റെ പല കവിതകളും. പോൾ സമർത്ഥമായി ഉപയോഗിക്കുന്ന പല ബിംബങ്ങളും കുടിയേറ്റത്തിൻ്റെ ഈടുവയ്പിൽ നിന്നാണെന്ന് കാണാം.
1: കുടിയേറ്റത്തിൻ്റെ ശതവാർഷികം വർഗീസ് തോട്ടക്കാട് ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ശൈലൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: കവിത 1. സ്ഥാവരം. യാത്രയല്ലേ നീ, ഓർമ്മയെത്തും കാലം മുതൽ ഒടുങ്ങാത്ത യാത്ര. ഇന്ത്യയൊക്കെ ഇപ്പോൾ മുഴുവനും കണ്ണു തീർന്നിട്ടുണ്ടാവില്ലേ എന്നാണ് പലരുടെ ചോദ്യം. യാത്രയല്ലേ നീ, ഓർമ്മയെത്തും കാലം മുതൽ ഒടുങ്ങാ

കനത്ത യാത്ര. ഇന്ത്യയൊക്കെ ഇപ്പോൾ മുഴുവനും കണ്ടു തീർന്നിട്ടുണ്ടാവില്ലേ എന്നാണ് പലരുടെ ചോദ്യം. അതുകേട്ട് ഉമ്മറപ്പടിയിലിരുന്നൊരു ബാക്ടീരിയ പരിഹസിച്ച് കൊഞ്ഞനം കുത്തുന്നു. വൈറസുകൾ പുലഭ്യം വിളിക്കുന്നു. അതുകേട്ട് ഉമ്മറപ്പടിയിലിരുന്നൊരു ബാക്ടീരിയ പരിഹസിച്ച് കൊഞ്ഞനം കുത്തുന്നു. വൈറസുകൾ പുലഭ്യം വിളിക്കുന്നു. ചോദ്യകർത്താക്കൾ കേൾക്കുന്നേയില്ലത് എൻ്റെ കാതിൽ പക്ഷേ കതിനപോൽ മുഴങ്ങുന്നു. തലച്ചോറിൽ ഇഴഞ്ഞു കുത്തുന്നു. ഇന്ത്യയോ അതിൻ തെക്കൻ ഉപഭൂഖണ്ഡമോ കേരളമോ മലപ്പുറം ജില്ലയോ ഏറനാട് താലൂക്കോ പുൽപ്പറ്റ പഞ്ചായത്തോ അതിൻ്റെ 11 വാർഡോ അവിടെ ഞാൻ താമസിക്കുന്ന ചെറിയ വീടോ അതിലെ ഇരുണ്ട കുടുസുമുറികളോ മുറികളുടെ മുക്കുമൂലകളോ മുറ്റമോ മുറത്തോളം മണ്ണോ അതിങ്കലെങ്ങാണ്ട് പതുങ്ങുന്ന എന്നെ തന്നെയോ ഞാൻ ഇതുവരെ ശരിക്കു കണ്ടിട്ടില്ല. ഇന്ത്യയോ അതിൻ തെക്കൻ ഉപഭൂഖണ്ഡമോ കേരളമോ മലപ്പുറം ജില്ലയോ ഏറനാട് താലൂക്കോ പുൽപ്പറ്റ പഞ്ചായത്തോ അതിൻ്റെ 11 വാർഡോ അവിടെ ഞാൻ താമസിക്കുന്ന ചെറിയ വീടോ അതിലെ ഇരുണ്ട കുടുസുമുറികളോ മുറികളുടെ മുക്കുമൂലകളോ മുറ്റമോ മുറത്തോളം മണ്ണോ അതിങ്കലെങ്ങാണ്ട് പതുങ്ങുന്ന എന്നെ തന്നെയോ ഞാൻ ഇതുവരെ ശരിക്കു കണ്ടിട്ടില്ല. കണ്ടു തുടങ്ങിയിട്ടില്ല, കണ്ടു തീർക്കാനും പോകുന്നില്ലെന്ന് എനിക്കറിയാമല്ലോ. ബാക്ടീരിയങ്ങളെ, വൈറസുകളെ, നിങ്ങളെപ്പോലെ രണ്ട് ജംഗമം. ഇംഗ്ലീഷ് വർഷം തുടങ്ങുന്നു, തമിഴ് വർഷം തുടങ്ങുന്നു, ശകവർഷം തുടങ്ങുന്നു, കൊല്ലവർഷം തുടങ്ങുന്നു. കലണ്ടറുകൾ അടർത്തി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു കാലം. കലണ്ടറുകൾക്കൊപ്പം ചുമര് പറിഞ്ഞു പോകുന്നു. ചുമരിനൊപ്പം മുറികൾ ഓരോന്നായി അടർന്നിളകിപ്പോരുന്നു. മുറികൾക്കൊപ്പം വീട് പോരുന്നു. വീടിനൊപ്പം, മുറ്റത്തിനൊപ്പം, മരങ്ങൾക്കും തൊടികൾക്കുമൊപ്പം, മണ്ണിനൊപ്പം ഓരോന്നോരോന്നായി ഇളകിയിളകി പറക്കുന്നു. കലണ്ടറുകൾക്കൊപ്പം ചുമര് പറിഞ്ഞു പോകുന്നു. ചുമരിനൊപ്പം മുറികൾ ഓരോന്നായി അടർന്നിളകിപ്പോരുന്നു. മുറികൾക്കൊപ്പം വീട് പോരുന്നു. വീടിനൊപ്പം, മുറ്റത്തിനൊപ്പം, മരങ്ങൾക്കും തൊടികൾക്കുമൊപ്പം, മണ്ണിനൊപ്പം ഓരോന്നോരോന്നായി ഇളകിയിളകി പറക്കുന്നു. പ്രപഞ്ചത്തിനപ്പുറമെങ്ങോ കലണ്ടറുകള്ളികൾക്കും കളങ്ങൾക്കുമൊപ്പം ഒഴുകിപ്പരക്കുകയാണ് ഞാനിപ്പോൾ സ്വസ്ഥം. സാമ്രാജ്യം. കന്യകയായി തന്നെ മരിച്ചുപോയാൽ മിന്നാമിനുങ്ങായി പുനർജനിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിനായി വ്രതഭംഗിയോടെ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രണയിനിയുണ്ടായിരുന്നു. കന്യകയായി തന്നെ മരിച്ചുപോയാൽ മിന്നാമിനുങ്ങായി പുനർജനിക്കുമെന്നും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിനായി വ്രതഭംഗിയോടെ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രണയിനിയുണ്ടായിരുന്നു. പ്രണയത്തിൻ്റെ സ്വാഭാവിക വഴികളിൽ അവൾക്കങ്ങനെയൊരു പുനർജന്മം നിഷേധിച്ചതിൽ തെല്ലുമില്ല കുറ്റബോധം. കന്യകയായി തന്നെ മരിച്ചുപോയാൽ മിന്നാമിനുങ്ങായി പുനർജനിക്കുമെന്ന് ആത്മാ

0: ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിനായി വ്രതഭംഗിയോടെ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു പ്രണയിനി ഉണ്ടായിരുന്നു. പ്രണയത്തിൻ്റെ സ്വാഭാവിക വഴികളിൽ അവൾക്കങ്ങനെയൊരു പുനർജന്മം നിഷേധിച്ചതിൽ തെല്ലുമില്ല കുറ്റബോധം അന്നും ഇപ്പോഴും. അന്നു പോരുമ്പോൾ നഷ്ടബോധമേയില്ലാതെ അവൾ പറഞ്ഞത് നിന്റെ മുറ്റത്തൊരു പവിഴമല്ലിയായി ഞാൻ വരുമെന്നു മാത്രമാണ്. അന്നു പോരുമ്പോൾ നഷ്ടബോധമേയില്ലാതെ അവൾ പറഞ്ഞത് ശങ്കര നിന്റെ മുറ്റത്തൊരു പവിഴമല്ലിയായി ഞാൻ വരുമെന്നു മാത്രമാണ്. ചിരഞ്ജീവിയായിരിക്കും ഞാനെന്നാവും അവളുടെ വിശ്വാസം. ചിരഞ്ജീവിയായിരിക്കും ഞാനെന്നാവും പാവം അവളുടെ വിശ്വാസം. മത്സ്യഗന്ധ എന്നൊരു തീവണ്ടി ഇപ്പോൾ മനസ്സിലൂടെ പോകുന്നു. നേത്രാവതി എന്നൊരു നദി മനസ്സിനെ മുറിച്ചു കടക്കുന്നു. മത്സ്യഗന്ധ എന്നൊരു തീവണ്ടി ഇപ്പോൾ മനസ്സിലൂടെ പോകുന്നു. നേത്രാവതി എന്നൊരു നദി മനസ്സിനെ മുറിച്ചു കടക്കുന്നു. ഓരോരോ കാലം ഓർമ്മകളുടെ സാമ്രാജ്യം. ഓരോരോ കാലം ഓർമ്മകളുടെ സാമ്രാജ്യം. കറണ്ടില്ലാതെ ഇന്ന് പുറത്തു വെറും മണ്ണിൽ കിടക്കുമ്പോൾ തൊടിയിലെ മരങ്ങൾക്കെല്ലാം മുകളിൽ മിന്നാമിന്നികളുടെ കാർണിവൽ ഉത്സവം. കറണ്ടില്ലാതെ ഇന്ന് പുറത്ത് വെറും മണ്ണിൽ കിടക്കുമ്പോൾ തൊടിയിലെ മരങ്ങൾക്കെല്ലാം മുകളിൽ മിന്നാമിന്നികളുടെ കാർണിവൽ ഉത്സവം. നൂറല്ല ആയിരം പോലുമല്ല ഈ ജന്മത്തിൽ കാണാത്തത്രയ്ക്കും ആരും കാണാത്തത്രയും. നൂറല്ല ആയിരം പോലുമല്ല ഈ ജന്മത്തിൽ ഇതുവരെ കാണാത്തത്രയും ആരും കാണാത്തത്രയും. അടുത്ത പറമ്പിലൊക്കെയും കണ്ണെത്തുന്ന മറ്റിടത്തൊക്കെയും ചതുർദശി മേഘങ്ങളുടെ അമാവാസിക്കറുപ്പ് മാത്രം. അടുത്ത പറമ്പിലൊക്കെയും കണ്ണെത്തുന്ന മറ്റിടത്തൊക്കെയും ചതുർദശി മേഘങ്ങളുടെ അമാവാസിക്കറുപ്പ് മാത്രം. എന്നോ വീടായി പുനർജനിച്ച എന്നോട് കന്യകമാരെ ഇത്ര കരുണ എന്തിന്. എന്നോ വീടായി പുനർജനിച്ച എന്നോട് കന്യകമാരെ ഇത്ര കരുണ എന്തിന്. അറിയുന്നില്ല അറിയുന്നില്ല അറിയുന്നേയില്ല.
1: ശൈലൻ എഴുതി അവതരിപ്പിച്ച കവിതകളോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.
2: ചലച്ചിത്ര ഗാനം കേൾക്കാം. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടിരിക്കുന്നു രവീന്ദ്രൻ.

0: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ആർ ഗീതാകൃഷ്ണന്റെ സംഗീത കച്ചേരി. ടി എച്ച് ലളിത വയലിൻ, എൻ ഹരി മൃദംഗം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ആർ ഗീതാകൃഷ്ണന്റെ സംഗീത കച്ചേരി. ടി എച്ച് ലളിത വയലിൻ, എൻ ഹരി മൃദംഗം. നന്നു കന്നത്തല്ലി എന്നാരംഭിക്കുന്ന സിന്ധു കന്നഡ രാഗത്തിലുള്ള ത്യാഗരാജകൃതി ആദിതാളം.

ശ്രീ ആർ ഗീതാകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ടി എച്ച് ലളിത വയലിൻ, എൻ ഹരി മൃദംഗം. അടുത്തതായി എന്തുകു നീ മനസ്സു, കല്യാണി രാഗത്തിലുള്ള ത്യാഗരാജകൃതി ആദിതാളം.

0: ആർ ഗീതാകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ടി എച്ച് ലളിത വയലിൻ, എൻ ഹരി മൃദംഗം.
1: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ലളിതഗാനം. അനുപമേ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നു സിറിയക് ടി സൈമൺ.

0: The health ministry has activated precautionary surveillance measures amid low global risk assessment of hantavirus cases. Sources said the health ministry is closely monitoring the evolving situation relating to reported cases of hantavirus infection on board the cruise ship MV Hontius. This is being done in coordination with the National Center for Disease Control, Integrated Disease Surveillance Program, World Health Organization, and other international health authorities. Somnath Amrit Parv will be celebrated to mark the 75th anniversary of the reconstruction of Somnath Temple. The Prime Minister, Narendra Modi, will participate in the Somnath Amrit Parv on the 11th of this month at Prabhas Patan in Somnath. Speaking to media, Gujarat State Cabinet Minister Jitubhai Vaghani said that various events will be organized at Somnath as part of the Somnath Amrit Parv, showcasing India's rich cultural and heritage traditions. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 8 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:58 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.